0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Wake Up Call with Jaya opens here, which is brought to you by Green Farm Superfoods. Wake up and smell the coffee. എന്ന് പറയുമ്പോ എല്ലാവരും രാവിലെ ഒരു കപ്പ് കാപ്പിയുമായിട്ട് ആ കാപ്പിയുടെ മണം ആസ്വദിക്കണം എന്നല്ല എന്റെ അർത്ഥം. അതിന്റെ അർത്ഥം വരുന്നത് കം ടു ദ റിയാലിറ്റി. എന്തെല്ലാം നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാലും ചില റിയാലിറ്റീസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു ഇഡിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾക്ക് കയ്പുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നെല്ലിക്കയുടെ കാര്യം പറയുന്നത് പോലെയാണ്, ആദ്യം ഒന്ന് കടിച്ചു നോക്കാൻ തോന്നും, കയ്പ് സഹിക്കവയ്യാതാകും. ആ കയ്പുള്ള നെല്ലിക്കയും പേറി നടക്കേണ്ടി വന്നേക്കാം. എന്നാൽ അത് സ്വാഭാവിക യാത്രയാണ്. കയ്പുള്ള അനുഭവങ്ങളെ വിഴുങ്ങിക്കളയുകയും ജീവിതത്തിലെ നല്ല നല്ല ഓർമ്മകളെ അയവിറക്കുകയും ചെയ്യുക എന്നതാണ് പ്രാധാന്യം. ജീവിതത്തിലെ അനുഭവങ്ങൾ ചിലത് മധുരവും ചിലത് കയ്പേറിയതുമായേക്കാം. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഇതൊന്നും. ഈ കയ്പുകളെല്ലാം നമ്മെ പക്വതയിലെത്തിക്കാൻ ഒരുപാടധികം പ്രചോദനമാകും എന്നത് നാം അറിയാതെ തിരിച്ചറിയുന്ന ഒരു കഥയാണ്. ആ നല്ല ജീവിതത്തിലേക്ക് കയ്പുകളെ ചേർത്ത് വെച്ച് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കണം, ടു പ്യൂരിഫൈ യുവർ സെൽഫ്. അങ്ങനെ ഓരോ കയ്പും മാറി മറിയട്ടെ എന്നുള്ളൊരു ആശംസയോടെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങേണ്ടത്. നല്ല ചിന്തകൾ, നല്ല അനുഭവങ്ങൾ, നല്ല സ്വഭാവ ശുദ്ധി ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചില ഗുളികകൾ കണ്ടിട്ടില്ലേ, അസുഖം വരുമ്പോൾ ഗുളിക കഴിക്കുമ്പോൾ ചിലത് കയ്പുള്ളതായിരിക്കും. ആ ഗുളികയെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുമോ? ഇല്ല, നമുക്കൊരിക്കലും ഇഷ്ടമല്ല. കയ്പുള്ള ഗുളികകളെ നമ്മൾ വിഴുങ്ങാറാണ് പതിവ്. ജസ്റ്റ് സ്വാളോ ഇറ്റ്. കയ്പുള്ള ഗുളിക ചവയ്ക്കാത്തതുപോലെ വിഴുങ്ങിക്കൊണ്ടുപോകുന്നത് പോലെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയ സെറ്റ് ബാക്സ്, മേ ബി സ്മോൾ ഫെയിലിയേഴ്സ്, ഒരു അപമാനമായേക്കാം, ഒരു പരാജയമായേക്കാം, ഒരു എന്തോ പറയുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയേക്കാം, ഇതെല്ലാം കയ്പേറിയ അനുഭവങ്ങളായി തോന്നുന്നുവെങ്കിൽ ജസ്റ്റ് സ്വാളോ എവറിഥിങ്. നല്ല ഓർമ്മകളെ മാത്രം കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആസ് വി സേ, നോ കട്ട്സ്, നോ ബട്ട്സ്, നോ കോക്കോനട്സ്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're listening to Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ. വെൽക്കം ടു ഹോം 92.2 FM. നമ്മുടെ ആദ്യത്തെ ഷോ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഇന്നലെ ഡേറ്റ് ഓർക്കുന്നു, ഏപ്രിൽ 23rd വേൾഡ് ബുക്ക് ഡേ, ലോക പുസ്തക ദിനം. പ്രത്യേകിച്ച് റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവര് എപ്പോഴും കയ്യിൽ ഒരു ഇഷ്ടപ്പെട്ട പുസ്തകം കൊണ്ടു നടക്കേണ്ടതാണ്. ഞങ്ങളുടെ തമിഴ് എഫ് എമ്മിലെ കൃഷ്ണി വിൽ ഓൾവേസ് ക്യാരി എ ബുക്ക്. അപ്പോ ഞാൻ ചോദിച്ചത് ഏത് ബുക്കാണെന്ന് ചോദിച്ചപ്പോ തിരുക്കുറളാണെന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഞാൻ ആ ബുക്ക് നേരിട്ട് കണ്ടിട്ടില്ല. സോ ഐ വാസ് സർപ്രൈസ് ദാറ്റ് ഷീ സ്റ്റിൽ ക്യാരിങ് ആൻഡ് റീഡിങ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക് ദാറ്റ് ഫോർ ഹർ തമിഴ് ഷോ. എനിവേ, നമ്മളുടെ ഈ ഒരു പുസ്തക വായന ഒരിക്കലും മരിക്കരുത് എന്നുള്ള മോട്ടോ ആണ് ഈ ലാസ്റ്റ് വേൾഡ് ബുക്ക് ഡേക്ക് യുനെസ്കോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വേൾഡ് ബുക്ക് ഡേയിൽ ലോക പുസ്തക ദിനത്തിൽ ആഘോഷങ്ങൾ, പുസ്തകങ്ങളെ ആഘോഷിക്കുക, അതുപോലെ തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ആപ്തവാക്യവുമായിട്ടാണ് യുനെസ്കോ ഈ ഒരു ദിനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വായനയുടെ പ്രാധാന്യം, അതുപോലെ കോപ്പി റൈറ്റ്സ്, ഇതിന്റെ എല്ലാം ആവശ്യകത, ഇമ്പോർട്ടൻസ് ഇസ് വെരി മച്ച് നീഡഡ് ഇൻ ദിസ് ന്യൂ വേൾഡ്. April 23rd, 2026 ഇതിന്റെ ഒരു ലക്ഷ്യം, മേ ബി വി ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ റൂട്ട്സ്, സ്കൂളുകളിൽ നിന്ന് ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്യാച്ച് ദം യങ് എന്ന് പറയില്ലേ, നേരെ തന്നെ കുട്ടികളിലേക്ക് ഈ വായനാശീലം കൊണ്ടുവരിക. ആക്ച്വലി സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ, പഠിക്കുന്ന സമയത്ത് ലൈബ്രറി കാണുമ്പോൾ നമ്മൾ ഓടി സ്പീഡിൽ ഓടുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നത്. വളരെയധികം ക്ഷമ വേണമായിരുന്നു പുസ്തകം വായിക്കാനും. എനിവേ, വായന, അതുപോലെ പുസ്തക പ്രസിദ്ധീകരണം, കോപ്പി റൈറ്റ്സ്, ഇവയെല്ലാം പ്രോത്സാഹിപ്പിക്കാനും ഷെയർ ചാറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ മലയാളത്തിലുള്ള പുസ്തകങ്ങളും അതിന്റെ സ്റ്റേറ്റസും ഒക്കെ, പ്രത്യേകം വീഡിയോസും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ സ്കൂൾസിലും ലൈബ്രറീസിലും ഒക്കെ പ്രത്യേക റീഡിംഗ് സെഷൻസ്, വൺ ഓൺ വൺ സെഷൻസ്, ഇതെല്ലാം, അതുപോലെ ഇൻസ്റ്റാഗ്രാം വഴി ഓൺലൈൻ ഡിസ്കഷൻസും ഒക്കെ, ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് യുനെസ്കോ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്, പുസ്തകം അറിവിന്റെ വാതിലാണ്, വായന ഒരിക്കലും മരിക്കരുത്, മനുഷ്യൻ വളരുന്നത് വായനയിലൂടെ മാത്രമാണ്. ഈ സന്ദേശങ്ങൾ ഈ ഒരു ദിവസം ഓർമ്മിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് വേക്കപ്പ് കോളിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ പുസ്തകം വായിക്കാൻ ഒരു സമയം കിട്ടുകയാണെങ്കിൽ അത് മിസ്സാക്കരുത്. കാരണം വലിയ ബുക്സ് വായിക്കാനുള്ള ക്ഷമയില്ലാത്തവർക്ക്, എന്നെ പോലെയുള്ളവർക്ക്, ചെറിയ ബുക്സിൽ വൺ പേജ് ഈച്ച് ഡേ, ആ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്, വിച്ച് ഐ എം ഡൂയിങ് ഇറ്റ് എവറി ഡേ. എസ്പെഷ്യലി വേക്കപ്പ് കോൾ എന്ന ഈ പ്രോഗ്രാം വന്നതിന് ശേഷം ഞാൻ ആ റീഡിംഗ് ഹാബിറ്റ്സ്, പഴയ പണ്ടെങ്ങോ മറന്നു പോയ ആ ഒരു ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ബിക്കോസ് അക്ഷരങ്ങൾ നിഷ്കളങ്കരാണ്, അവയെ ചേർത്ത് വെച്ച വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മെ ചിരിപ്പിക്കുന്നതും നമ്മെ ചിന്തിപ്പിക്കുന്നതും നമ്മെ കരയിപ്പിക്കുന്നതും മറന്നുപോയ ആ ഒരു ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ബിക്കോസ് അക്ഷരങ്ങൾ നിഷ്കളങ്കരാണ്, അവയെ ചേർത്ത് വെച്ച വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മെ ചിരിപ്പിക്കുന്നതും നമ്മെ ചിന്തിപ്പിക്കുന്നതും നമ്മെ കരയിപ്പിക്കുന്നതും വാക്കുകളാണ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പുതിയ തലമുറയെ കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പലപ്പോഴും ആ സ്വപ്നങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് നേരിടേണ്ടി വരിക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ, ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ രമേശ് പിഷാരടി, അദ്ദേഹം ഒരു കോമഡി ഷോയിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴാണ് വയസ്സായതെന്ന് നമ്മൾ തിരിച്ചറിയുന്നതെന്നോ. നമുക്ക് പുതിയ തലമുറയോട് ദേഷ്യം തോന്നും, അവരോട് ദേഷ്യം തോന്നുമ്പോഴാണ് നമ്മൾ വയസ്സായി എന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ്. എവിടെയോ ആരോ പറഞ്ഞ ചില വാക്കുകളാണ്, പക്ഷെ അത് വളരെ തന്മയത്വത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സന്ദേശമായിരുന്നു. അതെന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ വന്ന ചില സന്ദേശങ്ങളുടെ സാരാംശമാണിത്. പുതിയ തലമുറയ്ക്ക് ബന്ധങ്ങളോടുള്ളൊരു പഴയതുപോലുള്ള ആത്മാർപ്പണം, അത് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊരു തോട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. ബന്ധുക്കളെ തീരെ ഇഷ്ടമല്ല. ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ തന്നെ അവർ പറയും, എന്നെ വിളിക്കരുത്, ഞാൻ എന്റെ റൂമിലേക്ക്, എന്റെ ഒരു സ്വസ്ഥമായ സ്ഥലത്തിരുന്നോട്ടെ, ബന്ധുക്കളുടെ മുമ്പിലേക്ക് എന്നെ വിളിക്കരുത്. നാട്ടുകാരെ തീരെ ഇഷ്ടമല്ല. നാട്ടുകാരെല്ലാം എന്താണ് പറയേണ്ടത്, ഇവരുടെ ടൈപ്പ് ഓഫ് ആളുകളല്ല, നമ്മളായിട്ട് ഒരു വൈബില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. ഈ പാതിരാത്രിയുള്ള സഞ്ചാരങ്ങൾ, 10 മണിക്ക് ശേഷം മക്കൾ വീട്ടിൽ വന്നില്ലെങ്കിലും അവർ അച്ഛനും അമ്മയ്ക്കും ഉറങ്ങാതിരിക്കുന്നതിന്റെ വിഷമത അവർക്കൊരിക്കലും മനസ്സിലാവില്ല. അവർക്കത് മനസ്സിലാവണമെങ്കിൽ അവർ ഒരു പേരന്റായി മാറണം. അതുപോലെ ചോദ്യം ചെയ്താൽ വീട്ടിൽ തല്ലുണ്ടാക്കും, ബഹളമുണ്ടാക്കും, ആർഗ്യുമെന്റ്സ്. രാത്രി 2-3 മണി വരെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഉറങ്ങാതിരുന്ന് വീഡിയോ കാണും, ടിവി കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കാം. ഉച്ചവരെ ഉറങ്ങി അവരുടെ പകൽ തുടങ്ങുന്നത് എന്താ, നമ്മൾ 6 മണിക്ക് ഡേ തുടങ്ങുമെങ്കിൽ അവർക്കൊരു പക്ഷേ 1 മണിക്ക് 2 മണിക്ക് നമ്മൾ ഊണ് കഴിക്കുമ്പോഴായിരിക്കും അവർ കാപ്പ് കുടിക്കാൻ എണീക്കുന്നത്. സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ എന്തെങ്കിലും പണിയോ അല്ലെങ്കിൽ പണിക്കാരോ അവരെന്ത് ചെയ്യുന്നു ഇതൊന്നും അറിയുന്നില്ല. അതുപോലെ നമ്മുടെ ക്ലോത്തിങ്സ്, അവരുടെ അറ്റയർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വില കുറഞ്ഞ വസ്ത്രങ്ങളോ ചെരുപ്പോ വാങ്ങാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. ഏറ്റവും വില കൂടിയത് അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ. അതുപോലെ സ്വന്തമായി സമ്പാദിക്കുന്ന പൈസ അത് സ്വന്തം ആവശ്യത്തിന് മാത്രമാണ് അവർ കാണുന്നത്. അത് ഷെയർ ചെയ്യോ, കുടുംബത്തിലേക്ക് ആവശ്യമുണ്ടോ എന്നൊരു തോട്ട് അവർക്ക് വരാൻ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മുടെ നിയമങ്ങൾ, നിയമവ്യവസ്ഥിതി, ഇതിനോട് നമ്മുടെ ആചാരങ്ങൾ, സംവിധാനങ്ങൾ, എല്ലാത്തിനോടൊരു അവഗണന, ഒരു എന്താ പറയുക, ഒരു പുച്ഛഭാവം എന്ന് പറയാം. പിന്നെ നമുക്ക് എന്താണ് ഭക്ഷണം ഉള്ള വീട്ടിലുള്ളത് അത് വേണ്ട, ഓർഡർ ചെയ്താൽ പുതിയത് കഴിക്കണം. അതേ സാധനം വീട്ടിലുണ്ടെങ്കിൽ തന്നെ വീണ്ടും ഓർഡർ ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ. ഇനി കഴിച്ച പാത്രങ്ങളോ ഉടുത്ത വസ്ത്രങ്ങളോ ഇതൊക്കെ ഒന്ന് കഴുകാനോ ഇവർക്ക് സമയവുമില്ല, സൗകര്യവുമില്ല. പണ്ടൊക്കെ നമ്മൾ കടയിൽ പോയി സഞ്ചിയിൽ സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് ഗ്രോസറി കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഓൺലൈനിലാണ് എല്ലാം, എവറിത്തിങ് ഇസ് അവൈലബിൾ ഓൺ ഓൺലൈൻ. ബൈക്കിൽ സാധനം കൊണ്ടുവരുന്നു, വീട്ടില് നാട്ടിലെ വീട്ടിൽ പറയും, എപ്പോഴും കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കും, ഒന്നീ സ്വിഗ്ഗി വരും അല്ലെങ്കിൽ അടുത്ത ആൾ വരും. ഇങ്ങനെ ഓൺലൈൻ ഓർഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തലമുറ. എങ്ങനെയെങ്കിലും കുറെ പണം സമ്പാദിക്കുക, ട്രിപ്പ് പോകുക, അതുപോലെ റീൽസിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റൈലിംഗ്, ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇസ് ഓൾസോ വെരി ഡിഫറെന്റ്. കളർ ചെയ്യുക, മുടി ക്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മുടി ഹെയർ സ്റ്റൈൽ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, നമ്മുടെ ആക്ഷൻ ഹീറോ ബൈജുവിൽ പറയില്ലേ, എന്താ ബിജുവിൽ പറയുന്നത് പോലെ ചട്ടിത്തല ചട്ടിത്തലയനായിട്ട് നടക്കുന്നത് പോലെ. ഇനി ഇതൊന്നും സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിൽ ബഹളം, ബഹളം. ഇനി രക്ഷപ്പെട്ടാൽ ഭാഗ്യം എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇത് അക്രമങ്ങളിലേക്ക് വരെ കൊണ്ടെത്തിച്ചേക്കാം. മാതാപിതാക്കൾക്ക് എന്നും ഒരു വിഷമം കൊടുക്കാനും അവർക്ക് കണ്ണീർ മാത്രം ബാക്കിയാക്കുന്നു. ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ പഴയ ജനറേഷൻ ATK തന്ത വൈബ് എന്നൊക്കെ വിളിച്ചുള്ള ഒരു പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇതിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. 2 ടൈപ്പ് ഓഫ് ജെൻഡേഴ്സിലും ഇത്തരം സ്വഭാവങ്ങൾ കാണുന്നുണ്ട്. എന്റെ ലൈഫ്, എന്റെ തീരുമാനം, എന്റെ സ്വാതന്ത്ര്യം, ഇറ്റ്സ് മൈ ലൈഫ്, ഐ നീഡ് ടു എൻജോയ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആർക്കാണ് നഷ്ടം? നഷ്ടമാർക്കാണ്? ദുഃഖിക്കുന്ന പേരൻസ് ഉണ്ടാവും വീട്ടില്. പക്ഷെ ഇവരുടെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരിക്കലും ഉത്തരം കിട്ടുന്നില്ല. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഈ ഒരു ചില ടൈപ്പ് ഓഫ് ന്യൂ ജനറേഷൻ ആറ്റിറ്റ്യൂഡ് ഇസ് വെരി മച്ച് റെലവന്റ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, എന്നാലും തളരാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്വം മുറുകെ പിടിക്കുക എന്നതാണ് വാസ്തവം. എന്തായാലും ഒന്നും ചെയ്തില്ല എന്ന് പോകൊണ്ട് എന്റെ കുട്ടി എല്ലാത്തിനും നമ്പർ വൺ ആകണം എന്ന് വിചാരിച്ചു പോകുന്നതിനെക്കാട്ടും എന്റെ കുട്ടി ദ ബെസ്റ്റ് പേഴ്സൺ ആയിട്ട് വരിക എന്ന് തീരുമാനിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. Wake up, call with Jaya.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളം ഉറ്റുനോക്കുന്നു, മുഖ്യമന്ത്രി ആര്? പ്രഖ്യാപനം ഉച്ചയോടെ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 10 ദിവസം നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം, UDF നേതൃയോഗം ഉച്ചതിരിഞ്ഞും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകുമെന്നാണ് അറിയുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തിയ ചർച്ചയിൽ നേതൃത്വം ഒറ്റപ്പേരിലേക്ക് എത്തിയെന്നാണ് സൂചന. പ്രഖ്യാപനത്തിന് മുൻപ് വരെ തീരുമാനം അതീവ രഹസ്യമാക്കി വയ്ക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഘടകകക്ഷി MLA മാരോട് തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരും തിരുവനന്തപുരത്ത്. MLA മാരുടെ പിന്തുണയനുസരിച്ച് KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം. അതേസമയം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദവും സമൂഹമാധ്യമത്തിലെ പിന്തുണയും പൊതുജനസമ്മതിയും BD സതീശന് അനുകൂലമാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇത് രണ്ടുമല്ലാതെ സമവായ നീക്കത്തിനാണ് മുൻഗണനയെങ്കിൽ രമേശ് ചെന്നിത്തലയാകും മുഖ്യമന്ത്രി പദത്തിൽ എത്തുക. ഇക്കാര്യത്തിൽ ഡൽഹിയിൽ എന്ത് ഫോർമുലയാണ് തീരുമാനിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ്. സർക്കാർ രൂപീകരിക്കാൻ ലീഗിനെ ക്ഷണിക്കണമെന്ന് യൂത്ത് ലീഗിന്റെ കളിയാക്കൽ. ഭൂരിപക്ഷമുള്ള മുന്നണിയിലെ കക്ഷിക്കതിന് കഴിയുന്നില്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ മുന്നണിയിലെ രണ്ടാമത് വലിയ കക്ഷിയെ ഗവർണർ ക്ഷണിക്കണം. ജനാധിപത്യത്തിന് ഇങ്ങനെയും സൗന്ദര്യമാകാമെന്ന പരിഹാസവുമായി യൂത്ത് ലീഗിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിദ്യാഭ്യാസ മേഖലയെ അനാഥമാക്കരുതെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. മന്ത്രിതല ഇടപാടുകൾ അനിവാര്യമായ മേഖലയാണിത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് SSLC ഫലപ്രഖ്യാപനം വരാനിരിക്കെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആശങ്ക. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPM സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. ഭരണവിരുദ്ധ വികാരമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് തോറ്റെന്ന് പരിശോധിക്കണമെന്ന് റിപ്പോർട്ട് പറയുന്നു. പാർട്ടിയുടെ എല്ലാ തട്ടിലും പരിശോധന വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സമിതിയിൽ CPI CPM രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. PM ശ്രീ പദ്ധതിയിലടക്കം CPI ഉന്നയിച്ച ആരോപണങ്ങൾ UDFന് ശക്തി പകരുന്നു എന്ന് CPI വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ആഴമിളക്കാൻ CPI ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് ആദ്യ യോഗം. 25-ൽ 8 സീറ്റിൽ മാത്രം വിജയിക്കാൻ കഴിഞ്ഞത് യോഗം പ്രധാനമായും ചർച്ച ചെയ്യും. തമിഴ്നാട്ടിൽ അണ്ണാഡിഎംകെയിലെ പിളർപ്പ്, തുടർ നടപടികൾ. തമിഴക വെട്രി കഴകം സർക്കാരിന് പിന്തുണ നൽകിയ നേതാക്കൾക്കെതിരെ ഇന്നലെ പാർട്ടി ജനറൽ സെക്രട്ടറി നടപടിയെടുത്തിരുന്നു. വിമത നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. CV ഷൺമുഖം, SP വേലുമണി, CV വിജയഭാസ്കർ തുടങ്ങി 26 പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ BJP പ്രവർത്തകനും സഹോദരനും അറസ്റ്റിൽ. രാജസ്ഥാൻ സ്വദേശി ദിനേശ് ബിൻവാളും സഹോദരനുമാണ് പിടിയിലായത്. ഇവർ ചോദ്യപേപ്പർ 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായി CBI കണ്ടെത്തൽ. കേസിൽ മഹാരാഷ്ട്രയിൽ നിന്ന് 2 പേർ കൂടി അറസ്റ്റിൽ. കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 180 വിദ്യാർത്ഥികളിൽ പലരുടെ മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന ഹിജാബ് നിയന്ത്രണം പിൻവലിച്ച കർണാടക സർക്കാർ. സ്കൂളുകളിൽ ഹിജാബ്, പൂണൂൽ എന്നിവ ധരിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. 2022 BJP സർക്കാർ കൊണ്ടുവന്ന വിവാദ ഉത്തരവായിരുന്നു ഇത്. യൂണിഫോമിനെ ബാധിക്കാത്ത തരത്തിൽ ഹിജാബും പൂണൂലും അണിയാം. സ്കൂളുകളിലും കോളേജുകളിലും പുതിയ ഉത്തരവ് ബാധകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ചർച്ച ബീജിംഗിൽ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി കൂടുതൽ തുറന്നു കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ചർച്ചകൾക്കെത്തുന്നതെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചൈനയുടെ ഇടപെടൽ അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടേക്കും. എന്നാൽ തായ്വാൻ വിഷയത്തിലും അമേരിക്കൻ ഉപരോധങ്ങളിലും വിട്ടുവീഴ്ച വേണമെന്ന നിലപാടിലാണ് ചൈന. 2017 ട്രംപ് അവസാനമായി ചൈന സന്ദർശിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചുവെന്ന റിപ്പോർട്ടുകൾ യു എ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് യു എ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 16 പോയിന്റുമായി പ്ലേ ഓഫിനരികിൽ. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് വിജയ ലക്ഷ്യം. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ കരുത്തിൽ ആർ സി ബി 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 10 ഫോറും 3 സിക്സറും പറത്തി 58 പന്തിൽ സെഞ്ചുറി തികച്ച കോഹ്ലി 60 പന്തിൽ 105 റൺസുമായി പുറത്താകാതെ നിന്നു. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ കൃത്യം 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 63%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: Okay.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. മെയ് 14 വ്യാഴാഴ്ച, സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. വെരി ഗുഡ് മോർണിംഗ്. നമ്മളെ ഇൻസ്റ്റഗ്രാം ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കാറിലും വീട്ടിലും ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് ഗുഡ് മോർണിംഗ്. നമ്മൾ പത്രത്തിന്റെ ലോകത്തിലേക്ക് പോകാനുള്ള സമയമാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ 10-ാമത്തെ ദിവസവും എത്തിയിരിക്കുകയാണ്. 14 കഴിഞ്ഞ് 14 എത്തിയിരിക്കുന്നത് നമുക്ക് സ്വയം നാണക്കേട് തോന്നിയിരിക്കുന്നു. നാളെയാണ് നാളെയാണ് നാളെയാണ്, പക്ഷെ ഇനിയൊരു നാളെ ഇല്ല കേട്ടോ. പക്ഷേ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാൻ വേണ്ടി പോവുകയാണ്. വൈകിട്ടോടുകൂടി ഗവർണറെ കാണാൻ പോവുകയാണ്. പുതിയ മുഖ്യമന്ത്രി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ പോവുകയാണ്. അങ്ങനെ
1: കഴിഞ്ഞ ദിവസം ഞാൻ 5:30 ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക, കഴിഞ്ഞ 2 ദിവസം 7 മണിക്ക് പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞിട്ട്
2: എല്ലാ പരിപാടികളും നമ്മൾ
1: ഒഴിവാക്കി. നമ്മള് ഇതിനു വേണ്ടിയിട്ട് കാത്തു കോർത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനകത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന ട്രോള് വരെ ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രി ഇല്ലാത്തവനെ തമിഴ്നാട്
2: സത്യം അല്ല, നമ്മുടെ അവസ്ഥ അങ്ങനെയായിപ്പോ ഇതിൽ നമുക്ക് സങ്കടമുണ്ട്. ഇന്നത്തെ നമ്മുടെ മാതൃഭൂമിയുടെ തലക്കെട്ട് വാർത്ത തന്നെ തലവിധി ജനവിധി എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബംഗാളിന് 6-ാം നാള് മുഖ്യമന്ത്രിയെ കിട്ടി, തമിഴ്നാടിന് 7-ാം നാളും കിട്ടി, അസമിന് 9-ാം നാളും കിട്ടി. എന്തിന് പുതുച്ചേരിയിൽ ഇന്നലെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം 5-ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു? കേരളം ആർക്കറിയാമെന്ന് ഇങ്ങനെ നമ്മളെ പൊതുജനത്തിന്റെ മുന്നിൽ എന്തിന്? നമ്മളിവിടെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ മറ്റു സ്റ്റേറ്റുകാരൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ആയോ ആയോ എന്തായി? അങ്ങനെ ഞങ്ങളെ ഈ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോലും ഞങ്ങളെ അപമാനിക്കാൻ വിട്ടുകൊടുത്തത് ശരിയായില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. മുഴുവൻ കോൺഗ്രസ് MLA മാരോടും ഘടകകക്ഷി MLA മാരോടും അവരുടെ നേതാക്കളോടൊക്കെ കോൺഗ്രസും UDFഉം തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ പുറപ്പെട്ട് കഴിഞ്ഞു തിരുവനന്തപുരത്തേക്ക്. രമേശ് ചെന്നിത്തല എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ KC വേണുഗോപാൽ ഡൽഹിയിൽ തുടരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എല്ലാ പേരുകളും ഇപ്പൊ എത്തുന്നത് VD സതീശനിലേക്ക് തന്നെയാണ്. പക്ഷേ അപ്പോഴും അവിടെ ഒരു ക്ലോസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? KC വേണുഗോപാൽ ആയതുകൊണ്ടല്ലേ ഇതിപ്പോഴും വൈകുന്നത്? രമേശ് ചെന്നിത്തല ഒരു സമവായ ഫോർമുല എന്ന രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മുദ്ര വെച്ച കവറിലെ ദീപാദാസ് മുൻഷി ഒരു കവറുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇപ്പോ തേങ്ങ ഉടക്ക സ്വാമി എന്ന് പറഞ്ഞ പോലെ അത് പൊട്ടിക്കുന്നത് വരെ ആർക്കും അറിയില്ല KC വേണുഗോപാൽ എന്നറിയാം. കാരണം
1: അതിനകത്ത്
2: ആ പേരുണ്ട്. ആരാണ് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഡിക്ലെയർ ചെയ്താൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങള്, ക്രമസമാധാന പ്രശ്നങ്ങള്, ഇത് ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലം? ഇപ്പൊ VD സതീശന് ഇതിനാണെങ്കിൽ തീർച്ചയായിട്ടും ജനമുളകും, വലിയ പ്രതിഷേധം ഉണ്ടാകും. മുസ്ലിം ലീഗോ യൂത്ത് ലീഗോ എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ഒരു വിഭാഗം ജനങ്ങൾ എന്തായാലും തെരുവിലിറങ്ങും VD സതീശൻ അല്ലെങ്കിൽ. രമേശ് ചെന്നിത്തലയാണെങ്കിൽ VD സതീശൻ അനുകൂലികൾ വരെ ഒരു പരിധി വരെ പോട്ടെ എന്ന് വെക്കും. കാരണം സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ്, ഇനി അദ്ദേഹത്തിന് അവസരമില്ല എന്ന രീതിയിൽ. പക്ഷേ ഇതൊന്നും അല്ലാത്ത KC വേണുഗോപാൽ മത്സരത്തിൽ മത്സരിക്കാത്ത MLA അല്ലാത്ത ഒരാൾ അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ഒരു പക്ഷേ VD സതീശൻ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് നിൽക്കില്ല. MLA സ്ഥാനമൊന്നും അദ്ദേഹം രാജിവെക്കാനൊന്നും പോകില്ല. അത്രയും കടുത്ത നടപടികളിലേക്കൊന്നും പോവില്ലെങ്കിലും ഒരു രസകരമല്ലാത്ത, ഇത്ര വലിയ മാർജിനിൽ വിജയം കിട്ടിയിട്ടും രസകരമല്ലാത്ത ഒരു കോൺഗ്രസിന്റെ ഭരണത്തിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. പക്ഷെ ഹൈക്കമാൻഡിന് കുറച്ച് ബോധമുണ്ടെന്ന് തോന്നുന്നു. ജയറാം രമേശ് പറഞ്ഞ് കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞ്, മുന്നണിയുടെ മനസ്സറിഞ്ഞ്, സംഘടനാ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമുക്ക് ഉച്ചയ്ക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന തോന്നുന്നു. ഇപ്പൊ ഒരു നിയമസഭാ കക്ഷി യോഗം ചേരും, അതിനിടയിൽ MLA മാരുടെ മനസ്സ് വീണ്ടും അറിയി. ഒരു തവണ അറിഞ്ഞ മനസ്സ് പിന്നെയും പിന്നെയും മാറുമെന്നാണ് എന്റെ ചോദ്യം. ആദ്യം ചോദിച്ചു, അവരുടെയൊക്കെ പേര് എഴുതിക്കൊണ്ടുപോയി. അതിൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കം കിട്ടിയത്. എന്നിട്ട് അവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് അവർ മനസ്സിലാക്കുന്നു എന്നല്ലേ? അപ്പൊ അതിനനുസരിച്ച ഫലം വരുന്നോ?
1: തിരിഞ്ഞാലേ ഈ ഹാരിഷ് കണ്ണാറിന്റെ ഒരു സ്കിറ്റ് ഉണ്ട്, അതിനകത്ത് അത് ഹാരിഷ് കണ്ണാരൻ പറയും, തമിഴ്നാട്ടുകാർ തമിഴ്നാട് കൊണ്ട്, കർണാടകക്കാർ കർണാടക കൊണ്ട്, കേരളത്തിൽ മാത്രം ഭരിക്കാൻ ആയില്ല. അപ്പൊ എന്നോട് ദാന്ത്യത്തോപ്പിയും പറയാ, കണ്ണാരേട്ടാ നിങ്ങൾ
2: അല്ല. ഇതില് ഇതില് രസകരമായിട്ടുള്ളത് ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോ ആലോചിച്ചു, നമ്മൾ തമിഴ്നാടും നമ്മൾ മലയാളികളും നമ്മൾ നല്ല ബന്ധമല്ലേ നമ്മൾ സൂക്ഷിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ഗവർണറുണ്ട്, നമ്മുടെ ഗവർണറാണ് അവിടെ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്തത്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇനി നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്യും. വിജയാണ് അവിടെ ഭരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു നടൻ ഒരു പക്ഷെ ഇവിടെ നിന്നാ ജയിപ്പിച്ചു വരെ വിടും. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം, ഈ ഗവർണറെ നമുക്ക് പങ്കുവയ്ക്കുന്ന പോലെ മുഖ്യമന്ത്രിയെ പങ്കുവയ്ക്കാൻ കഴിയോ ഇല്ലല്ലേ എന്ന ചോദ്യമാണ്. മുല്ലപ്പെരിയാർ നമ്മൾ പങ്കുവയ്ക്കുന്നു, പച്ചക്കറികൾ നമ്മൾ പങ്കുവയ്ക്കില്ലല്ല, അവർ തരുന്നു നമ്മൾ കഴിക്കുന്നു, അതാണ് സത്യം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വിജയനെയും കൂടിയിട്ട് ഷെയർ ചെയ്തുകൂടെ? ഇന്നും കൂടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളികൾ മിക്കവാറും വിജയനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു മൂന്ന് ദിവസം ഇവിടെ ഒന്ന് ഭരിച്ചോട്ടെ, മൂന്ന് ദിവസം നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്നുള്ള ഒരു സമവായം ഒരു പക്ഷെ മലയാളികൾ ഉണ്ടാക്കും. അതിലേക്ക് നീങ്ങരുത്, വോട്ട് തന്നുപോയി ശരി തന്നെ, പക്ഷെ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കണോ? ഓർക്കുക, ഇതല്ല പൊതുജനം. നാടൻ ഭാഷയിൽ മറുപടി പറയുന്നില്ല എന്ന് ഇന്നലെ ഷിബു ബേബി ജോൺ, അവരുടെ ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, യു ഡി എഫിന് തുടക്കം മുതൽ നിന്ന ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വായിൽ നല്ല, നമ്മൾ പറയാറില്ലേ എനിക്ക് നല്ലത് പറയണം പക്ഷെ എന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഷിബു ബേബി ജോൺ വരെ, എൻ കെ പ്രേമചന്ദ്രൻ വരെ ഇന്നലെ, അതാ ഏറ്റവും നല്ല മിതമായ ഭാഷ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ. അപ്പൊ അവരുടെ പോലും ഒരു എന്താ പറയാ മനസ്ഥിതിനെ അളന്ന് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത്. ഇതല്ല ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നിട്ടൊരു കഴുതയുടെ ചിത്രം കൊടുത്തിട്ട് പൊതുജനം കഴുതയല്ല, ശരിക്കും അല്ലേ, പൊതുജനത്തിനെ കഴുതയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ രീതിയിലുള്ള തലക്കെട്ടാണ് ഇന്ന് മാതൃഭൂമി തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്വർണം വെള്ളി തീരുവ കുത്തനെ കൂട്ടി നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ധന പ്രതിസന്ധിയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു സുരക്ഷാ വാഹന വ്യൂഹമൊക്കെ വെട്ടിക്കുറച്ച കാര്യം, പക്ഷെ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ വിജയന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ജ്യോതിഷിനെ നിയമിച്ച് പറഞ്ഞില്ലേ എനിക്ക്, അതെ പണ്ട് അദ്ദേഹത്തിന് പുറത്താക്കി, ആ നിയമനം റദ്ദാക്കി വിജയ്, അപ്പൊ തന്നെ റദ്ദാക്കിയിട്ട്. അത് നല്ല രസമായിരുന്നു. വിജയകാന്തിന്റെ ഭാര്യ, അവർ നിയമസഭാംഗമാണ്, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു നിയമസഭയ്ക്കകത്ത് വെച്ച് എല്ലാം നല്ലതാണ്, മദ്യശാലകൾക്ക് പൂട്ടിട്ടു, നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നു, സ്ത്രീകൾക്ക് ബസ്സിൽ സൗകര്യം എല്ലാം എടുത്തു പറയുന്നത് നിങ്ങൾക്ക് കൈയടിക്കാം. പക്ഷേ ഒരു ജ്യോതിഷി, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ജ്യോതിഷം വിധിച്ച ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിട്ട് ഒരു സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് നിങ്ങൾക്ക് നിയമിക്കാൻ കഴിയുക? വിജയ്, താങ്കളെടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് അവർ ആർജവത്തോടെ നിയമസഭയിലേക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനത് പരിശോധിക്കുമെന്ന്, പരിശോധിക്കുമെന്ന് പറയുകയും അത് പിൻവലിക്കുകയും ചെയ്തു. നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളെയൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തു, നമ്മളത് നടപ്പാക്കി, നമ്മളാരെങ്കിലും ചോദ്യം ചെയ്താൽ അപ്പം ആദ്യം നമ്മുടെ ഈഗോ ഹേർട്ടാവും. പക്ഷെ വിജയ് അവിടെ കാണിച്ചത് അതെല്ലാം കുത്തിക്കുറിച്ച് എഴുതുന്ന ഒരു വിജയുടെ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ട് അതിന് നടപടി എടുത്തു എന്ന് പറയുമ്പോൾ ശരിക്കും വിജയനൊരു സെല്യൂട്ട് കൊടുക്കണം. ആദ്യം അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്, ഒരു ജ്യോതിഷിയെ പിന്നെ ഒരു സർക്കാരിന്റെ ഭാഗമാക്കാനോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അദ്ദേഹം വയ്ക്കാം പൈസ കൊടുത്തിട്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. എന്തായാലും ആ ജ്യോത്സ്യം പുറത്തായിട്ടുണ്ട്, വിവാദ നിയമനം പിൻവലിച്ചിട്ടുണ്ട് വിജയ്, നിയമസഭയിൽ വിജയ് വിശ്വാസ വോട്ട് നേടിയിട്ടുണ്ട്, AIADMK പിളർത്തി. ഇപ്പം നമ്മൾ ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇത് കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും വലിയ രീതിയിൽ ചർച്ചയാവേണ്ട ഒരു സംഭവമാണ് ഈ കുതിരക്കച്ചവടം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ വിജയ് ചെയ്തതും കുതിരക്കച്ചവടമല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്താ വിജയ് ചെയ്യുമ്പോൾ അത് കുതിരക്കച്ചവടം അല്ലാതായി മാറുന്നതെന്ന രാഷ്ട്രീയ ചർച്ച അവിടെ നടക്കുന്നില്ല. കാരണം AIADMK എന്ന് പറഞ്ഞൊരു വലിയ പാർട്ടി, DMK അതാണ് പറയുന്നത്, AIADMK നിങ്ങൾ പിളർത്തി എന്നിട്ട് അതിലെ ഒരു ഭാഗത്തിനെ കൊണ്ടുപോയി, ഇതിനെ കുതിരക്കച്ചവടം അല്ലാതെ എന്താ പറയാ. മാത്രമല്ല ഞങ്ങൾ ദാനം തന്ന കുറച്ച് MLA മാരുണ്ട് കോൺഗ്രസിന്റെയും CPMന്റെയും അടക്കം, അതൊരു മുന്നണിയായിരുന്നു, അതും കൂടി ചേർത്തിട്ട്

0: എന്തായാലും എനിക്ക് തോന്നുന്നു തമിഴ്നാട് നല്ല രസകരമായിട്ടുള്ള ഒരു അഞ്ചു വർഷമായിരിക്കും. കാരണം ജനങ്ങൾക്ക് ഒരുപാട് നന്മ കിട്ടുന്ന ഒരു അഞ്ചു വർഷമായിരിക്കും. ഇപ്പൊ നമുക്ക് ടി വിയിലൊക്കെ വാർത്ത വരുന്നത് ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. കൈവിടാതെ ആ ഒറ്റ പേരാരെ, അത് തന്നെയാണ് കേരളവും കാതോർത്തിരിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഇത്. അതോ ഇനി വീക്കെൻഡ് സമാനമായിട്ടാണോ നമുക്ക് തരാൻ
1: നാളെ? ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ പൊതുവെ ഇങ്ങനെ ഈ അടിച്ചേൽപ്പിക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ നമുക്ക് പൊതുവെ ഇഷ്ടപ്പെടാത്ത വാർത്തകളൊക്കെ പാതിരാത്രിയിലാണ് വരാറുള്ളത്. അതുപോലെ ഇത് പാതിരാത്രിയിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അങ്ങനെയല്ല. കോൺഗ്രസ് കുറച്ചുകൂടെ അവർ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആണ് മുഖ്യം ബിഗിലി എന്ന് പറഞ്ഞ പോലെ, അതൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും വിളിച്ച് ഇതാ ഇങ്ങോർക്കില്ല ഇങ്ങോർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ആ ഒരു മുദ്രവച്ച കവറിൽ പേരും ആയിട്ടുണ്ട്.
0: ഇങ്ങനെ സമയം കളഞ്ഞ് ഭരിക്കാൻ അഞ്ചു വർഷമാണെങ്കിൽ ഇഷ്ടം പോലെ
1: ഇഷ്ടം പോലെ. പിന്നെ നമ്മുടെ ഇന്നത്തെ പത്രത്തിലെ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്രവാസികൾക്ക് എയർ ഇന്ത്യ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നൊരു വാർത്തയുണ്ട്. നമുക്ക് കുറച്ച് നെഞ്ചിടിപ്പേറ്റുന്ന ഒരു വാർത്തയാണ് ഇന്ധന വില വർധനവും ചിലയിടങ്ങളിലെ വ്യോമ നിയന്ത്രണങ്ങളും കാരണം. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ചില അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഡൽഹി സാൻഫ്രാൻസിസ്കോ സർവീസുകൾ ആഴ്ചയിൽ 10 7 കുറച്ചിട്ടുണ്ട്. നമ്മുടെ മധ്യപൂർവേഷ്യയിലേക്കും ഗൾഫിലേക്കുമുള്ള സർവീസുകളും കുറച്ച് കുറയും എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറയെന്ന് പറയുമ്പോൾ ടിക്കറ്റ് റേറ്റ് സ്വാഭാവികമായിട്ട് ഉയരുകയും ചെയ്യും. CBSEയുടെ ഫലം വന്നു കഴിഞ്ഞ ദിവസം 85.2%. നീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചയും അല്ലെങ്കിൽ ആ തട്ടിപ്പും നമ്മുടെ കേരളത്തിലേക്കും എത്തിയിട്ടുണ്ട്. CBIയുടെ അന്വേഷണ സംഘം നമ്മളെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഈ എക്സാം എഴുതിയതാണ്. ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് കുട്ടികൾ നാട്ടിൽ പോയിട്ട് അത് പഠിക്കെഴുതിയത്. അവരുടെ ഭാവി എന്താകുമെന്ന ആശങ്കയിൽ അവരുടെ രക്ഷിതാക്കൾ ഉണ്ടെന്നതാണ് മറ്റൊരു സങ്കടകരമായിട്ടുള്ള വാർത്ത.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയെക്കുറിച്ച് വിജയ് ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീറ്റ് പരീക്ഷ നിർത്തലാക്കണം, 12 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം അനുവദിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം. അതും പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ
1: മെഡിക്കൽ ഏജൻസിയും പറഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൊള്ളൂലെന്ന് ഒരുപാട് തവണ മനസ്സിലായി. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു പുതിയ ഏജൻസിയെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടന മെഡിക്കൽ സംഘടനയെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, 22 വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം, എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ട് അവർക്ക് തുടർ പഠനത്തിന് ഉപരിപഠനത്തിനുള്ള അർഹത ഉണ്ടാക്കണമെന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി.
0: എഞ്ചിനീയറിംഗിന് ഒരു ഇതുപോലൊരു ആശയം വന്നിട്ടുണ്ട്. അതായത് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് ചേരേണ്ടവർക്ക് ചേരാം. ഫസ്റ്റ് ഇയർ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കിയിട്ട് അതിന് പെർഫോം ചെയ്ത് അവർ പോകാൻ അവർക്ക് കേപ്പബിൾ ആണെങ്കിൽ മാത്രം അവർ വിടുക, ഇല്ലെങ്കിൽ അവർക്ക് വേറെ കോഴ്സ് നോക്കാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു വർഷം ട്രസ്റ്റ് ചെയ്യാലോ ആർക്കും. ആ സമയം കൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ ഒരു ഇതുണ്ടാവുക, ഈ ലൈനിലാണ് പോകേണ്ടത്. അതിൽ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവനുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്.
1: നമ്മുടെ സുപ്രീം കോടതികൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയല്ലേ സുപ്രീം കോടതി പറയുന്നതെന്ന്. ഹിന്ദുവാകാൻ ക്ഷേത്രത്തിൽ പോകണമെന്ന നിർബന്ധമില്ല, ഹിന്ദുമതം ജീവിത രീതിയാണെന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത്. ഒരാൾ ഹിന്ദുവായി തുടരാൻ ക്ഷേത്രത്തിൽ പോകണമെന്നോ ആചാരം അനുഷ്ഠിക്കണമെന്നോ നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി. സ്വന്തം വീട്ടിൽ വിളക്ക് തെളിക്കുന്നത് പോലും ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ മതിയായ കാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള 9 ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ഇനി വിളക്ക് കൊളുത്തിയില്ലെങ്കിലും അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഹിന്ദുമത വിശ്വാസിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിളക്ക് കൊളുത്തിയൊണ്ട് മാത്രം ഹിന്ദുമത വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസി ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഹിന്ദുമതം ഒരു ജീവിത രീതിയാണെന്നും ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട 15 വാദത്തിനിടെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. മതസമുദായങ്ങൾക്ക് അകത്തുനിന്ന് തന്നെ സാമൂഹിക നീതിക്കായിട്ട് ആവശ്യമുയരുന്നു. ഭൂരിപക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനാധിപത്യമാണെങ്കിലും ഭൂരിപക്ഷവാദത്തിന് ഭരണഘടനാ വാദത്തെ മറികടക്കാനാകില്ല എന്ന് ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി നിരീക്ഷിച്ചു. സമയമുണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങളൊക്കെ വരുന്ന വാർത്തകളെ വളരെ കാര്യമായിട്ടൊന്ന് നിരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമുക്കറിയാത്ത, നമ്മൾ പഠിക്കേണ്ട, നമ്മളെ ഓർമ്മകളിലേക്ക് നിൽക്കേണ്ട, നമ്മുടെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് വാർത്തകളാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്. ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ മണിപ്പൂരിൽ ഇതാ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. 3 ക്രിസ്ത്യൻ സഭാ നേതാക്കളെ വെടിവെച്ചു കൊന്നു, അനിശ്ചിതകാല ഹർത്താൽ പ്രഖ്യാപിച്ച് കൊക്കി സംഘടന. ഈ മണിപ്പൂരിലെ വിഷയങ്ങളൊന്നും ഇങ്ങനെ നല്ല ശാശ്വതമായിട്ടുള്ള സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടവും ഒരു വിഷമവും ഉണ്ട്. കാരണം ഇത് നിത്യസംഭവമായിട്ട് ഇതര മതസ്ഥരെ
0: ആക്രമിക്കുന്നത്, ഇതിന് ഒരുപാട് പേര് കേൾക്കുന്നു, കുറെ വർഷങ്ങളായിട്ട് തന്നെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ഇത് പേര് കേൾക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ മതം എന്ന് പറയുന്ന ഒരു സംഭവം മാറും. കാരണം കേരളം അതിലൊക്കെ എത്രയോ മെച്ചപ്പെട്ടാന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക്.
1: എല്ലാവരും അവരവരുടെ മതത്തിന്റെയും അവരവരുടെ ഇഷ്ടത്തിന്റെയും അവരവരുടെ ജീവിത രീതിയിലും പോയിക്കോട്ടെ, അത് മറ്റൊരാളെ ആക്രമിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് പറ്റില്ല എന്നുള്ള അസഹിഷ്ണുത പറയുന്ന എന്തിനാണ്? നമ്മൾ ഇരിക്കുന്ന ഈ രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ എത്ര എത്ര അമ്പലങ്ങളുണ്ട്, ഇവിടെ എത്ര എത്ര പള്ളികളുണ്ട്, ഇവിടെ എത്ര എത്ര ക്ഷേത്രങ്ങളുണ്ട്, നമുക്ക് ആചാരത്തിനോ അനുഷ്ഠാനത്തിനോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, ആരും ആരുടെയും മതത്തിനെ എതിർക്കാതെ നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലും അത് മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട്

0: അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കമൊക്കെ വന്നു കഴിഞ്ഞാലും നോർത്ത് ഈസ്റ്റിൽ വന്നു കഴിഞ്ഞാലും കുറച്ചുകൂടെ സന്തോഷമായിരിക്കും, നമുക്ക് പ്രൗഡ് ഇന്ത്യൻ എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ കഴിയും. മറ്റൊരു സന്തോഷ വാർത്ത, മാലാഖ കുഞ്ഞുങ്ങളായിട്ട് അവർ സ്നേഹ വീടുകളിലേക്ക്. ശിശുക്ഷേമ സമിതിയിൽ ബുധനാഴ്ച പിറന്നത് 6 പുതിയ രക്ഷിതാക്കൾ ദത്തെടുക്കൽ നടന്നതിന്റെ വാർത്തയാണ്. മഞ്ഞ ഉടുപ്പിട്ട് കുഞ്ഞു മാലാഖയെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ കണ്ണീര് കൊണ്ട് അവരുടെ കാഴ്ച മങ്ങി, ഹൃദയം കൊണ്ട് അച്ഛനമ്മമാരായി. കണ്ണൂർ സ്വദേശികളായ ദമ്പതിമാരുടെ നീണ്ട 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. ഈ കുട്ടികളില്ലാത്ത ദമ്പതികൾക്കുണ്ടല്ലോ, അവർക്ക് ദത്ത് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കൊരു കുട്ടിയെ നാളെ പോയിട്ട് ഇഷ്ടംപോലെ അനാഥ കുട്ടികളുണ്ടല്ലോ, അനാഥ മന്ദിരത്തിൽ കുട്ടികളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ദത്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു വലിയ പ്രോസസ്സാണ്. അങ്ങനെ 2 പതിറ്റാണ്ട് 20 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു ദമ്പതികൾക്ക് കുട്ടികളെ കിട്ടിയത് എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു.
1: തീർച്ചയായിട്ടും. എന്നാലും എനിക്ക് ഒന്ന്, കുറേയധികം കുട്ടികൾ CBSEയുടെ പരീക്ഷയുടെ ഫലം വന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പല ഇപ്പം മെഡിസിൻ അല്ലാതെ ആണെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർ തത്രപ്പാടിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
0: തീർച്ചയായിട്ടും. മതകാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ, പക്ഷേ നമ്മൾ എപ്പോഴും പിന്നെ പുരുഷന്മാരെയാണല്ലേ കൂടുതലായിട്ടും കാണാറുള്ളത്. ദൈവ ശുശ്രൂഷയ്ക്ക് കാർമ്മികരാകാൻ വനിതകൾ. CSI മലബാർ മഹാ ഇടവകയിൽ ആദ്യമായിട്ട് വനിതകൾക്ക് വൈദിക പട്ടം ലഭിച്ചൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി വയനാട്ടിൽ നിന്നാണ് കേട്ടോ. CSI മലബാർ മഹാ ഇടവകയുടെ ചരിത്ര നിമിഷമായിരുന്നു അത്. ഇടവകയിൽ ആദ്യമായിട്ട് ദൈവ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാനുള്ള അർഹത നേടുന്ന വൈദിക പട്ടം, അത് ആദ്യമായിട്ട് 2 വനിതകൾക്ക് തിരുവനന്തപുരം കണ്ണമൂല ഐക്യ വൈദിക സെമിനാറിൽ അധ്യാപികയായിട്ടുള്ള സജു മേരി എബ്രഹാം, കോഴിക്കോട് CSI ഇംഗ്ലീഷ് പള്ളിയിൽ സഹവികാരിയായിട്ട് പ്രവർത്തിക്കുന്ന നിംഷി ഡേവിഡ് എന്നിവരാണ് ചരിത്രത്തിലേക്കും ഒപ്പം സുവിശേഷ വേലയിലേക്കും ചുവടുവെച്ചത്. ഇരുവർക്കും ഒപ്പം കണ്ണൂർ മാടായി CSIയിലെ ഡീക്കൻ വിപിൻ ജോസഫും വൈദിക പട്ടം സ്വീകരിച്ചു. അങ്ങനെ സ്ത്രീകൾ വൈദിക പട്ടം, ആദ്യമായിട്ട് വനിതകൾക്ക് വൈദിക പട്ടം ലഭിക്കുന്ന ഒരു വാർത്ത കൂടി ഇന്ന് നമ്മുടെ ഓൺലൈൻ മീഡിയാസൊക്കെ അതീവ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രൊട്ടസ്റ്റിൽ വിദ്യാർത്ഥികളുടെ വസ്ത്രം കീറിയതിനെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു,
0: എനിക്കൊന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് SFI KSU എല്ലാവരും ഉണ്ടായിരുന്നു.
1: അത് ഇതിനകത്തായിരുന്നു, പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. വസ്ത്രം കീറിയ സംഭവം പറയുന്നത്
0: അത് ആ സംഘർഷത്തിനിടയിലേക്ക് പോയതാണ്. തീർച്ചയായിട്ടും. അല്ലാത്ത രീതിയിൽ വന്നതല്ല. സംഘർഷത്തിനിടയിൽ വെച്ചാൽ അത് വലിയ സംഘർഷമായിരുന്നു കേട്ടോ. AGS ഓഫീസിലേക്ക്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കൊക്കെ, ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്കൊക്കെ KSU SFI എല്ലാം കൂടി സംയുക്തമായിട്ട് ചേർന്നിട്ടുള്ള ഒരു വലിയ മാർച്ചാണ് നീറ്റ് പരീക്ഷയ്ക്കിടെ. അത് ഈ പ്രശ്നത്തിനെ ചൊല്ലിയിട്ട് കേട്ടോ, ഇത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യ മൊത്തമായിട്ട് നടന്നിട്ടുണ്ട്. കാരണം അങ്ങനെ പ്രക്ഷോഭം വരണം, കാരണം വിദ്യാർത്ഥി സംഘടനകൾ ഇളകണം, കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ടുള്ള ഒരു കളി ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്.
1: ശരി, തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച നടന്നിരുന്നു ട്രംപും അതുപോലെ തന്നെ ചൈനയുമായിട്ട്.
0: അതെ, ഷീ ജിൻപിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് രാവിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. ഇറാൻ വിഷയത്തിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ വിഷയത്തിൽ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇറാനോട് കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കണമെന്ന് ട്രംപ് ചൈനയോട് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്.
1: തീർച്ചയായിട്ടും. ഈ അതുപോലെ തന്നെ കലീസ് ടൈംസിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന UAE rejects claim of Netanyahu's visit to nation എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
0: കാര്യം. കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിൽ നമുക്ക് ആ വാർത്തകളെ കുറിച്ച് വളരെ ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ. വന്ന ഒരു വാർത്തയാണ് നെതന്യാഹു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ആയിരുന്നു, ഞാൻ ഇതിന്റെ ഇടയിൽ ഈ ഓപ്പറേഷൻ ഇതൊക്കെ നടക്കുമ്പോൾ വളരെ രഹസ്യമായിട്ട് UAE എത്തി എന്നുള്ളത്. എന്തായാലും യു എയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധം തന്നെയാണുള്ളത്, അതിലൊരു തർക്കവുമില്ല. അബ്രഹാം അക്കോഡൊക്കെ സൈൻ ചെയ്ത രണ്ട് രാജ്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ നടന്നിട്ടില്ലെന്ന് ഈ UAE വിദേശകാര്യ മന്ത്രാലയം അസന്നിഗ്ധമായിട്ട് ഒരു ഇതും കൂടാതെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനിടയിൽ കൂടി അങ്ങനെ ഒരു പരാമർശം നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വലിയ രീതിയിൽ അതിനെ വിലയിരുത്തുന്നുണ്ട്.
1: തീർച്ചയായിട്ടും. ഈ നമ്മുടെ എയർ ഇന്ത്യയുടെ ഈ ഫ്ലൈറ്റ്സിന്റെ ലഭ്യതക്കുറവ് ഒരുപക്ഷെ ഈ UAE കെയർ കാരിയേഴ്സിന് ഒരുപാട് അധികം സർവീസുകൾ കൂടേണ്ടി വരുമായിരിക്കും, പൈസ കൂടേണ്ടതായിട്ട് വരുമായിരിക്കും. മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഈ പ്രത്യേകിച്ച് ഇനി സീസൺ കൂടാകുന്ന സമയത്ത് ഒരു വലിയ ഒരു തുകയിലേക്കായിരിക്കും പോകുന്നത്.
0: ശരിക്കും അങ്ങനെയാണ് പോകുന്നത്. നമ്മളൊന്നും കൂടി നമ്മുടെ കേരളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കും, മുഖ്യമന്ത്രി ആയോ എന്ന്. ഇനി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ ഏറുകയേ വേണ്ടു. മന്ത്രിമാരുടെ സുരക്ഷയ്ക്ക് പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു പോലീസ്, എല്ലാം റെഡിയായി, ആ കസേരയിലിരിക്കാൻ ആളില്ലെന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് സർക്കാർ അധികാരത്തിൽ എത്തിയാൽ ഉടൻ ചുമതല ഏൽക്കാൻ തയ്യാറായിട്ട് ഗൺമാൻമാർ, ഭരണാനുകൂല സംഘടനയുമായി ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് ഇതിനായിട്ട് തയ്യാറാക്കിയത്. സായുധ ബറ്റാലിയനിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനാ നേതാക്കൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റിയ ശേഷം അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷാ ചുമതലയിലേക്ക് വിട്ടു നൽകും. ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ഓഫീസിന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമാകും നിയമനം നടത്തുക. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഗൺമാൻമാരായി നിയമിച്ചവരിൽ ഭൂരിഭാഗവും തിരികെ സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത്. അങ്ങനെ ഗൺമാൻമാരായിട്ട് ഇരുന്നവർക്ക് ഇപ്പം നെഞ്ചിടിക്കുന്നുണ്ടാകും. കാരണം ആ ഒരു സംഘർഷത്തിലൊക്കെ പല ആളുകളെ ആക്രമിച്ചിരുന്നു. ഇപ്പം ആലപ്പുഴ MLA ആയിട്ടിരിക്കുന്ന തോമസിനെ അടക്കം അടിച്ചിട്ടുണ്ട്. ആ കേസ് റീഓപ്പൺ ചെയ്യുന്ന തോമസ് പറയുകയും ചെയ്യുന്നു, ഗൺമാന്റെ മുട്ടടിക്കുന്നുണ്ടാവും, നെഞ്ചിടിക്കുന്നുണ്ടാവും. പക്ഷെ വേണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിന്നെ പിണറായി വിജയൻ അതിനെ വിശേഷിപ്പിക്കുമ്പോഴും യുവ നേതാക്കളെ അങ്ങനെ ആക്രമിക്കുന്നതും തല്ലുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. എപ്പോഴും പ്രതിഷേധമൊക്കെ സമാധാനപരമായിട്ട് നമ്മുടെ നാട് മാറി. മാറേണ്ട കാലം കഴിഞ്ഞു.
1: രണ്ടു പക്ഷവും വേണ്ടൊരു പക്ഷെ വിനിപത്മ പോലീസുകാരായിരുന്നു ചെയ്തിരുന്നെങ്കിൽ പിന്നെയും അതിന്റെ ഭാഗമായിട്ട് പോയെ. ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് കാറിപ്പോയ ഒരാൾ ആയുധമേന്തി ഇവിടെ വന്ന് അടിക്കുന്ന ഒരു രംഗം അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പോലും ഭയങ്കരമായിട്ട് നമുക്ക് അത്ര ഇറിറ്റേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. മറ്റൊരു കാര്യം, ഇപ്പൊ ഈ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷം വകുപ്പ് മന്ത്രിമാരെ എങ്ങനെയായിരിക്കും, അതിന് ഇനി എത്ര ദിവസം ഉണ്ടാവും?
0: അതാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ തല്ല്, അപ്പൊ ഇനി മന്ത്രിമാരുടെ കാര്യത്തിൽ എത്രയായിരിക്കും തല്ല് എന്നാണ്. എന്തായാലും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ അവർ വേഗം പ്രഖ്യാപിക്കും. പി ജെ ജോസഫ് പക്ഷത്തിന്റെ ഉണ്ടാവും, ഷിബി ബേബി ജോൺ ആണ് പ്രമേയം, ആ ഒരു ഭാഗത്തു നിന്നുള്ളതും വേഗം പ്രഖ്യാപിക്കും. അതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. വകുപ്പുകൾ കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമായി. ഇപ്പൊ ഈ മുഖ്യമന്ത്രി ആരാവുന്നു എന്നതിനെ ചൊല്ലിയായിരിക്കും വകുപ്പുകൾ. ചിലപ്പോ പിന്നെ കെ സി വേണുഗോപാൽ ആണെങ്കിൽ ആഭ്യന്തരവും അദ്ദേഹം തന്നെ വെക്കും. വി ഡി സതീശനാ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഫോമിൽ വെക്കും. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി സ്ഥാനം ചിലപ്പോൾ രമേശ് ചെന്നിത്തലയിലേക്ക് കൊടുത്തേക്കും. അങ്ങനെ വരും. അപ്പൊ പിന്നെ അടുത്തത് തിരുവഞ്ചൂരിലേക്ക് എന്തെങ്കിലും പോവോ, പി സി വിഷ്ണുനാഥിലേക്ക് എന്തെങ്കിലും പോവോ, അടുത്തടുത്ത് കുറെ പേരുണ്ടല്ലോ, വനിതകൾക്ക് ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെ ബിന്ദു കൃഷ്ണയ്ക്കാണോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഷാനിമോൾ ഉസ്മാൻ എന്തായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകളുടെ ആവശ്യം വരും, വിവിധ പിന്നെ സമുദായ സംഘടനകളുടെ ഇത് നോക്കേണ്ടി വരും, മതം സമുദായം ഗ്രൂപ്പ് ഇതെല്ലാം നോക്കിയിട്ടേ കോൺഗ്രസിന് അടുത്ത് ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റും. പിന്നെ ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് കൊടുക്കണം, അവർക്ക് എത്ര മന്ത്രിസ്ഥാനം വേണം, അവരുമായിട്ടുള്ള വിലപേശൽ, അവർക്ക് കൊടുക്കുന്ന വകുപ്പുകളുടെ കാര്യത്തിൽ, ഇതൊക്കെ ഇനി വലിയ വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്കിടയാക്കും. എന്നാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ഞങ്ങൾ തൽക്കാലം താന്നാണ് കേരളം ജയിക്കുന്നത് എന്ന് ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഹൈക്കമാൻഡിന് മുന്നിൽ സുധീരൻ തുറന്നു പറഞ്ഞു, ജനം സതീഷിനൊപ്പം മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ പ്രതിഷേധം ഉയരുമെന്ന്. വി എം സുധീരൻ എപ്പോഴും കോൺഗ്രസിന്റെ ഒരു സൗമ്യമായിട്ടുള്ള മുഖമാണ്, ഒരു നല്ല വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കെ മുരളീധരനും അതുപോലെ പറഞ്ഞിട്ടുണ്ട്, എം എൽ എ അല്ലാത്ത ഒരാളെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സ്വഭാവം മാറും. മുഖ്യമന്ത്രി ചർച്ച വിജയത്തിന്റെ ശോഭ കെടുത്തി എന്ന് പ്രേമചന്ദ്രൻ. ലീഗ് ഇടപെട്ടതാണ് തീരുമാനം വൈകിച്ചതെന്ന് ജി സുകുമാരൻ നായർ. ജി സുകുമാരൻ നായർക്ക് വി ഡി സതീശനോടുള്ള ദേഷ്യം കാണിക്കുന്നത് കണ്ടോ? ആ ഒരു വാക്കിലുണ്ട്, മുസ്ലിം ലീഗ് നിങ്ങൾ ഘടകകക്ഷികളല്ലേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഇരുന്നാൽ പോരെ, നിങ്ങൾ ഇതിൽ ഇടപെട്ടോണ്ടല്ലേ ഈ വി ഡി സതീഷിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദം ശക്തമാകുന്നത്, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ അവിടെ കയറി ഇരിക്കില്ലായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് ജി സുകുമാരൻ നായർ. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് അദ്ദേഹം പോവും, കെ സിക്ക് അനുകൂലമായിട്ട് പോവും, അപ്പോഴും വി ഡി സതീഷിന് അനുകൂലമായിട്ട് ജി സുകുമാരൻ നായർ നിൽക്കുന്നില്ല. എല്ലാം ഒരേ മതത്തിൽ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ഓർക്കണം. പക്ഷെ അതിൽ ഒരാളോട് തീരെ താല്പര്യമില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലത്തും ഒരു മത നേതാക്കളുടെയും ഒരു സമുദായ നേതാക്കളുടെയും തിന്ന നിറങ്ങാൻ പോയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് വേണ്ട എന്ന് പറയാതെ പറയുകയല്ലേ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കേരളത്തിലുള്ള മനുഷ്യർ അരിയാഹാരം കഴിക്കുന്നവരാണ്. നമ്മൾ പ്രതികരിക്കുന്ന ഓരോ വാക്കിലും അവർക്ക് മനസ്സിലാവും നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ഉദ്ദേശശുദ്ധി.
1: തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കുന്നത് ഈ പത്രപ്രവർത്തകർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് അവരെ അസത്യം ഇതിന് ഈ ഒരു നിമിഷം അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ പറ്റുമോ? ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടാവണം. അതും പത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ? മനോരമയുടെ ഫ്രണ്ട് പേജിൽ അത് തിരുവനന്തപുരത്തെ കണ്ണ് ചിമ്മാൻ പറ്റാതെ പത്രപ്രവർത്തകരുടെ എന്നുള്ളൊരു വാർത്തയും കൂടി ഇതിനകത്ത്
0: ഇനി മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആഘോഷത്തിന്റെ ആവേശത്തിന്റെ, നമ്മളിപ്പോൾ രാവിലെ തൊട്ടിട്ട് നമ്മളൊരു ലൈവിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനിടയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലൊന്നുമല്ല, നമ്മളൊരു വാർത്തയുടെ ബ്രേക്കിങ്ങിന്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വലിയൊരു ഒരു ഹൈ ആണ് നമുക്ക് തരുന്നത്. കാരണം നമ്മളിലൂടെ ആ വാർത്ത ഇപ്പോൾ ഇന്ന് തന്നെ വെച്ച് നോക്കൂ, എല്ലാവരും അടിച്ച് ബ്രേക്കിംഗ് അവിടെ റെഡിയാണ്. കെ സി മുഖ്യൻ, വി ഡി മുഖ്യൻ, പണ്ടിങ്ങനെ ബ്രേക്കിംഗ് ചെയ്തപ്പോഴേ നട്വർ സിംഗ് അന്ന് പിന്നെ കേന്ദ്രമന്ത്രിയാണ് കേട്ടോ. അപ്പൊ നട്വർ സിംഗ് ഭയങ്കരമായിട്ട് കോഴ വാങ്ങിയ വിവാദമൊക്കെ ഇങ്ങനെ സഭയിൽ ആഞ്ഞടിക്കുകയാണ്. അപ്പൊ ഈ ഡെസ്കിൽ, ഡെസ്ക് എന്ന് പറഞ്ഞ ന്യൂസിന്റെ ഡെസ്കിൽ ഇതൊക്കെ അടിച്ചു വെക്കും. അപ്പൊ ഒരു ഡി ടി പിയിലുള്ള പയ്യനാണ് ഇത് അടിച്ചു വെക്കുന്നത്. അവന് ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു വരുന്നതല്ലോ. അപ്പൊ അവൻ നട്വർ സിംഗ് കോഴ വാങ്ങി, നട്വർ സിംഗ് കോഴി വാങ്ങി, ഒരു വള്ളി അങ്ങ് ഇട്ട് കൊടുത്ത്. നമ്മൾ നോക്കുമ്പോ ഏറില് ചാനലിൽ കാണാൻ പറ്റുന്നത് നട്വർ സിംഗ് കോഴി വാങ്ങി, കോഴി വാങ്ങി, ഇതൊക്കെ ഒരു വാർത്തയാണോ? നട്വർ സിംഗ് കോഴയാണ് വാങ്ങിയത്. അപ്പൊ അങ്ങനെ ആവേശം മൂത്തിന്ന് പലതും കാണാം. ചിലപ്പോൾ അടിച്ചത് മാറി പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മുമ്പ് പിണറായി വിജയനെ സംബന്ധിച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ചിലർ മരിച്ചുപോയ വാർത്തകൾ നേരത്തെ അടിച്ചു വെച്ചിട്ട് അത് അറിയാണ്ട് ഇതിനിടെ
1: ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ്, കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കാണാൻ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു കെ സി ഡൽഹി തന്നെ തുടരാൻ വേണ്ടി തന്നെയാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബാക്കി രണ്ടുപേരെ ആഘോഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വിട്ടതാണെന്നും ഇപ്പൊ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു.
0: വേറെ അർത്ഥത്തിൽ എടുക്കാം, ഇനി കേരളത്തിലെ പ്രശ്നങ്ങളൊന്നും ഇടപെടാതെ അങ്ങനെ ഒരു മാസ് എൻട്രി ആയിട്ട് ഡൽഹിയിൽ നിന്ന് വരുകയും ചെയ്യാം. ഇതെല്ലാം ഒന്ന് അടങ്ങിയിട്ട്, കാരണം കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവില്ല. വലിയ പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, ഹൈക്കമാൻഡിന്റെ തീരുമാനം അപ്പൊ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കെ സി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അലയലികളൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാമല്ലോ. കെ സിയെ സംബന്ധിച്ചിട്ട് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലികേറാമലയാണ്. അത്രത്തോളം അധ്വാനിക്കണം. കാരണം ഒരു സ്റ്റേറ്റുകളിലും ഇനി ഭരണമില്ല. ഉള്ള സ്ഥലത്ത് വന്ന് മുഖ്യമന്ത്രി ആകാൻ അദ്ദേഹം ഇരിക്കരുത്. കോൺഗ്രസിനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസിലും പുതിയ മുഖങ്ങളൊക്കെ വന്നിട്ട് കൂടുതൽ യുവരക്തങ്ങൾ വന്നിട്ട് കോൺഗ്രസിനെ വീണ്ടെടുത്തിട്ട് ആ പഴയ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി കോൺഗ്രസ് ആർജവം കാട്ടുക. അല്ലാതെ ഈ കുഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കാൻ നിങ്ങൾ അടിപിടി കൂടുമ്പോൾ ഇല്ലാതാവുന്നത് ഒരുപാട് ജനങ്ങൾ വിശ്വസിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും പ്രസ്ഥാനമാണെന്നുള്ളത് മറന്നു പോകരുത് കെ സി.
1: തീർച്ചയായിട്ടും ഈ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സിനിമയായിട്ട് എനിക്കിപ്പോ വെള്ളിമുങ്ങ തോന്നുന്നത്. ബിജു മേനോന്റെ കറക്റ്റ് ക്യാരക്ടേഴ്സ്
0: ഇന്നലെ എൽദോസ് കുന്നപ്പള്ളി വി ഡി സതീഷിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കവിത ഓർമ്മ, വഞ്ചകി എന്ത് കൊഞ്ചലാണെന്ന് എനിക്കെന്ന് പറഞ്ഞോളെ. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി കെ സിയെ നോക്കിയിട്ട് അങ്ങനെ പാടുന്നുണ്ട്, അത്ര വഞ്ചക എന്ത് കൊഞ്ചലാണ് നിനക്കെന്ന് കെ സിയെ നോക്കി അദ്ദേഹം പാടുന്നതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ കളിയാക്കുന്നൊന്നും അല്ല കേട്ടോ. ഇപ്പൊ നടക്കുന്ന സംഭവത്തിൽ എല്ലാ പാർട്ടികളും വരുന്നവരും പോകുന്നവരും ഒക്കെ കോൺഗ്രസിനെ മേടുന്ന, നമ്മൾ മേടുക എന്ന് പറയില്ല, തലയിലിട്ടിട്ട് പോവാ, ആ ഒരു അവസ്ഥയും നടക്കുന്നത്. അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, കേട്ടോണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ.
1: കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നമ്മുടെ അരളിക്കറിനെ ഗവർണറിനെ കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം, കാവൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അത് അങ്ങനെ എന്തെങ്കിലും
0: അങ്ങനെ കാണാലോ. തീർച്ചയായിട്ടും ഇപ്പോഴും അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയാണ്, കാണണം, വിട പറയണം. അടുത്ത പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ചിലപ്പോൾ വരുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നല്ലൊരു സൗഹൃദ സന്ദർശനം തന്നെയാണ്. കാണാൻ തന്നെ എന്തൊരു അഴകുണ്ട്. അങ്ങനെ വേണം, ഗവർണറും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ വേണ്ടിയിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് വലിയ അടിപിടി ബഹളായിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഗവർണറുമായിട്ട് പൊതുവെ എല്ലാവരും നല്ല അടുപ്പം തന്നെയാണ്. അതേസമയം ഗവർണർ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട്. അത് എത്ര സൗമ്യതയോടെ, ഞാൻ ഈ തമിഴ്നാട് ഗവർണറെ കാണുകയായിരുന്നു പ്രഭാകർ കഴിഞ്ഞ ദിവസം, എന്ത് സൗമ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സഭയെ നിയന്ത്രിക്കുന്ന ഒരു രീതിയൊക്കെ കാണുമ്പോൾ നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു ബഹളവും ഇല്ല, ഒരു അച്ചടക്കം ഇല്ലാത്ത ഇല്ല. ഒരു സ്പീക്കർ എങ്ങനെയാണ് പെരുമാറുന്നത്, ആ ഇങ്ങനെ ഒരു സ്പീക്കർ വേണം നമുക്ക്. പണ്ട് തേരമ്പിൽ രാമകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ, നല്ല രസമുള്ള സൗമ്യനായിട്ടുള്ള കെ രാധാകൃഷ്ണൻ, അദ്ദേഹം സ്പീക്കർ ആയിരിക്കുന്ന സമയത്ത് കാണാൻ എന്തൊരു അഴകാന്നറിയോ. കാരണം അദ്ദേഹത്തിന്റെ ആ സൗമ്യത അദ്ദേഹത്തിന്റെ ആ സംസാരത്തിലും സഭയെ നിയന്ത്രിക്കുന്നതിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഷംസീർ ആദ്യം ഒരു യോയോ ആയിട്ട് ഒരു ജെൻസി വൈബിലായിരുന്നു സഭയെ നിയന്ത്രിച്ചത്, നല്ല രസമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇടക്ക് അറിയാതെ ഭരണപക്ഷത്തേക്കൊക്കെ ഷംസീർ നീങ്ങി പോവാറുണ്ട്. എം പി രാജേഷ് നല്ല രീതിയിൽ സഭ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പൊ തമിഴ്നാട്ടിനെ പോലത്തെ ഒരു നല്ല സ്പീക്കർ നമ്മുടെ കേരള നിയമസഭയിലേക്കും വരട്ടെ. തിരുവഞ്ചൂർ സ്പീക്കർ ആവോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. സഭ നിയന്ത്രിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാടുള്ളൊരു വിഷയമാണ്. കുറെ സമയം സംസാരിക്കണം, ഒച്ച എടുക്കേണ്ടി വരും ചില സമയത്ത്. പിന്നെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, എല്ലാവരും അങ്ങനെ അടക്കിയിരുത്താനുള്ള ഒരു ഭയങ്കര ഇത്. അതൊക്കെ തിരുവഞ്ചൂരിന് ഉണ്ടെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്.
1: തീർച്ചയായിട്ടും അതും ചെറുപ്പക്കാരായിട്ടുള്ള പി സി വിശ്വനാഥനെ പോലുള്ള ഒരു സ്പീക്കർ കുറെ കാലമായിട്ട് അദ്ദേഹം നിൽക്കുന്നതാണ്. എന്തായാലും ലെറ്റ്സ് സീ, നമുക്ക് ഇനിയും കുറച്ച് സമയം കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നു വിശ്വസിക്കുന്നു. നമ്മളല്ല ഇത് ഡൽഹിയിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ്.
0: ഗൾഫിലെ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന്റെ ഒരു വർഷമാണ് May 14 എന്ന് പറയുന്നത്. അപ്പൊ പീപ്പിൾസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഖലീജ് ടൈംസ് ആദ്യ പേജിൽ തന്നെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ യുദ്ധം നടക്കുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. യു എസ് സ്കിൻ ഇസ് തിക്ക് ആൻഡ് ഇറ്റ്സ് മീൽ ഇസ് ബിറ്റർ, നോ വൺ ക്യാൻ ഈറ്റ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു പ്രയോഗം ഭയങ്കരമായിരുന്നു. നിങ്ങൾ വിചാരിക്കും യു എ ബ്യൂട്ടിഫുൾ ആണ്, യു എ പയനീറാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, യു എയുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത് തിക്കാണ്, മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പേറിയതാണ്. നമ്മൾ ആർക്കും അങ്ങനെയൊന്നും വന്ന് വിഴുങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നൽകിയ ഊർജ്ജം നൽകിയ ആ മനുഷ്യൻ അധികാരമേറ്റതിൻ്റെ ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് ഖലീജ് ടൈംസ് ആദ്യ പേജിൽ ആ വാർത്തയെ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ബലിപെരുന്നാൾ മാസപ്പിറവി നിരീക്ഷണം ഞായറാഴ്ച നടക്കും. ഷാർജയിൽ പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് ഓഫീസ് വരുന്നു. നാഷണൽ ടാക്സി ദുബായ് ടാക്സി ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു വാർത്തയും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ഗൾഫിൽ ഹാൻഡ്ര വൈറസ് ബാധയില്ല, പക്ഷെ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന് യു എ അറിയിച്ച വാർത്തയുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, നമ്മുടെ യു എ മണ്ണിൽ അല്ലെങ്കിൽ ഗൾഫ് മണ്ണിലെ ഏറ്റവും വലിയ അസോസിയേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ്. തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം മത്സര രംഗത്ത് 29 പേരുണ്ട്. ഒരാളുടെ പത്രിക തള്ളി. അസോസിയേഷൻ 2600+ അംഗങ്ങളുണ്ട്. സ്വന്തമായിട്ട് സ്കൂളുള്ള ഒരു അസോസിയേഷനാണ്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് 1374 പേരാണ്. നിലവിലെ ഭരണസമിതി അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതുപോലെ പ്രതിപക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ടിലൊക്കെ ആയിട്ട് 29 പേർ മത്സര രംഗത്തുണ്ട്. ലഭിച്ച 30 നാമനിർദ്ദേശ പത്രികളിൽ ഹരിലാൽ മോഹനൻ പിള്ളയുടേത് രേഖകളിലെ കുറവ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. എന്തായാലും നിസാർ തളങ്കര, അദ്ദേഹം വീണ്ടും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് തിരിച്ചു വരുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നല്ല രീതിയിൽ ആ അസോസിയേഷനെ ഒരു രാഷ്ട്രീയ ഭേദം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ, അതായത് നിങ്ങൾ ആത്മഹത്യ ചെയ്യാനോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ നമ്പറിലേക്ക് വിളിക്കും, ഞങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല സഹായഹസ്തം നേടിയ ഒരു അസോസിയേഷനാണ്. അപ്പൊ അതിന്റെ മത്സരവും അതിന്റെ അമരത്ത് ആര് വരുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുക.
1: ഒരുപാട് ഒരുപാട് ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു നീണ്ട 9 ദിവസത്തെ അവധിയിലേക്കാണ് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മാസമേ നമ്മൾ വരികയുള്ളൂ. ഈ മാസം വളരെ വളരെ ഷോർട്ടായി പോയെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, നല്ലതാണ്, നമ്മൾ കുറെ നാളായി ഹെക്ടിക് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബ്രേക്ക് വരുന്ന എനിക്കൊന്ന് എല്ലാവർക്കും നല്ലതാണ്, പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. യു എ സംബന്ധിച്ച് ഒരുപാട് ആഘോഷങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ വർക്കിന്റെ കാര്യം എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല, കുറവാണ്. അപ്പം ബാക്കി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസും ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ ഒക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണേലും വരുന്ന ഒരാഴ്ച കൂടെ നമുക്ക് നല്ല രീതിയിൽ പണിയെടുത്ത് ഒരു ഷോർട്ട് റെസ്റ്റിലേക്ക് നമുക്ക്
0: അക്ഷയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു ഷോർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നത്, ഓഫീസിലേക്ക് പോകുന്നത്.
1: എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ബ്രേക്ക് നമുക്ക് ഇപ്പൊ വരാൻ പോകുന്ന അവധി എന്ന് പറയാം, പക്ഷെ അവധിക്ക് ഇരുന്നാലും പണിയെടുക്കണം മെന്റാലിറ്റി വരും, അതാണ് വേറൊരു വിഷയം.
0: നമ്മുടെ ഒക്കെ ഒരു പ്രശ്നമാണ് അവധിക്കാലത്തൊക്കെ നമ്മുടെ തലയിൽ കൂടെ മുഴുവനായിട്ടും ഒരു ഒരു നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് പോകാൻ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ മൊത്തം പോകാൻ വല്ല വഴിയുണ്ടോന്ന് ആലോചിക്കണം അല്ലേ.
1: ഇല്ല, എന്തെങ്കിലും ഒന്ന് പണിയെടുക്കുക, ഒരു ഒരു ഒരു സംതൃപ്തി എന്ന് പറയല്ലോ. നമ്മള് എല്ലാ ജോലി കഴിഞ്ഞ ഒരു കുളി ഒരു സംതൃപ്തി എന്ന് പറയുന്നത്. അതുപോലെ അല്ലെങ്കിൽ ഉണ്ടല്ലോ എങ്ങോട്ടെല്ലാം പോകണം, ട്രിപ്പ്
0: അതാണ്
1: നമ്മൾ ഇതിലെത്തു തൊടില്ലല്ലോ. അല്ല, പക്ഷെ എന്തായാലും ഷോർട്ട് ബ്രേക്ക് അത്യാവശ്യമാണ്. ഇനിയിപ്പോ നമ്മളെ തന്നെ നമ്മുടെ മൈൻഡ് ഒക്കെ വർക്ക്
0: ആവണം.
1: അത് ഏത് മേഖലയിലാണെങ്കിലും ബ്രേക്ക് എടുക്കണം, അത് അങ്ങനെ തന്നെ എടുക്കണം. അപ്പൊ എന്തായാലും പ്രധാന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. ഇനി ബാക്കി വരുന്ന മണിക്കൂറിൽ മിനിപത്മ നിങ്ങളിലേക്ക് ന്യൂസ് അവറിൽ എത്തിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM ഒരു അടിപൊളി സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ പ്രസ് ക്ലബ്ബാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക് നല്ല രീതിയിൽ രാവിലെ പലയിടങ്ങളിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെന്നുള്ള ഒരു കാര്യം എനിക്കിവിടെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ജസ്റ്റ് മാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റാണ് കേട്ടോ. കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ലോങ് സ്ട്രെസ് ട്രാഫിക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ. ഇപ്പോൾ നമുക്ക് അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് അറേബ്യൻ റാഞ്ചസ് ഒന്ന് കഴിയണം, ജസ്റ്റ് ഒന്ന് അവസാനിക്കണമെങ്കിൽ. എനിക്ക് രാവിലെ വന്നേക്കുന്നത് ഫൈസലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മലിയ റോഡ് 611 എക്സിറ്റ് ജാം പാക്ഡ് ആണെന്നുള്ളൊരു കാര്യം, മൂവേ ചെയ്യുന്നില്ല, ടുവേർഡ്സ് ദുബായ് ഡയറക്ഷൻ ആണ്. താങ്ക് യു സോ മച്ച് ഫൈസൽ. താങ്കൾ ഏതെങ്കിലും എക്സിറ്റ് ഉണ്ടോ അവിടുന്ന് നമുക്കൊന്ന് വെളിയിലേക്ക് കടക്കാൻ? എല്ലാം തന്നെ ജാം പാക്ഡ് ആണെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഫൈസൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത് എമിറേറ്റ്സ് റോഡുണ്ട്. എമിറേറ്റ്സ് റോഡിൻ്റെ ഒരു ചെറിയൊരു കഞ്ചഷൻ ആണ് എങ്കിലും ആ ഒരു റോഡ് ഫുള്ളി ജാം പാക്ഡ് ആണ്. ആ ഒരു ഏരിയ ജഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അലിത്തിയ ടോൾ റോഡ്, അതുപോലെ തന്നെ അലിൻ റോഡും ഈ സമയത്ത് എന്നാ ട്രാഫിക് ആണെന്നറിയോ? രാവിലെ ഫുള്ള് നല്ല രീതിയിൽ ട്രാഫിക്, മീൻസ് സ്ലോ മൂവിങ് ട്രാഫിക്കിലേക്കാണ്. ഈ സമയത്ത് കാണേണ്ടതല്ല ആ ഒരു ഏരിയയിൽ ഇത്രയും വലിയ ട്രാഫിക്, പക്ഷേ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഇനി അജ്മാനിലേക്ക് പോവാണെങ്കിലും നമ്മുടെ ഷാജ ഗോൾഫ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബ്ബൊക്കെ കഴിഞ്ഞ് അജ്മാനിലേക്ക് കയറുന്ന ആ ഏരിയയിൽ നല്ല രീതിയിൽ, നമ്മുടെ അജ്മാൻ സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അവിടെ, ആ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ. അവിടെ ഒരു ആക്സിഡൻറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽസോറ ബീച്ചിൻ്റെ ആ ഒരു റൗണ്ട് അബൌട്ട് ഭാഗങ്ങളിൽ അവിടെയും നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് കൺജഷൻ കാണുന്നുണ്ട് അജ്മാനിൽ. എനിക്ക് തോന്നുന്നു എൻ്റയർ ഏരിയയിൽ നല്ല രീതിയിൽ രാവിലെ UAE എൻ്റയർ, നമുക്കിപ്പം ദുബായ് എത്തുന്നവിടം വരെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ദുബായ് ടു അബുദാബി ജബലലി വലിയ പ്രശ്നമില്ല, ഷെയ്ഖ് സായിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അൺയൂഷ്വൽ ട്രാഫിക് കാണുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക 0585829220. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫൈസൽ.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കേരളം ഉറ്റുനോക്കുന്നു, മുഖ്യമന്ത്രി ആര്? പ്രഖ്യാപനം വൈകിട്ട്. ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ച ബീജിംഗിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 10 ദിവസം നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം, UDF നേതൃയോഗം ഉച്ചതിരിഞ്ഞും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ചർച്ചയിൽ നേതൃത്വം ഒറ്റപ്പേരിലേക്ക് എത്തിയെന്നാണ് സൂചന. പ്രഖ്യാപനത്തിന് മുൻപ് വരെ തീരുമാനം അതീവ രഹസ്യമാക്കി വയ്ക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഘടകകക്ഷി MLA മാരോടും തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ്മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി എന്നിവരും തിരുവനന്തപുരത്തെത്തും. MLA മാരുടെ പിന്തുണയനുസരിച്ച് KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം. അതേസമയം ലീഗിന്റെ സമ്മർദ്ദവും സമൂഹ മാധ്യമ പിന്തുണയും പൊതുജന സമ്മതിയും BD സതീശന് അനുകൂലമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. ഇത് രണ്ടുമല്ലാതെ സമവായ നീക്കത്തിനാണ് മുൻഗണനയെങ്കിൽ രമേശ് ചെന്നിത്തലയാകും മുഖ്യമന്ത്രി പദത്തിൽ എത്തുക. ഇക്കാര്യത്തിൽ ഡൽഹിയിൽ എന്ത് ഫോർമുലയാണ് തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ KC വേണുഗോപാൽ. എന്തിനാകും KC വേണുഗോപാലിനെ രാഹുൽ വിളിപ്പിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വളരെ പെട്ടെന്ന് KC വീട്ടിൽ നിന്നിറങ്ങുകയായിരുന്നു. ദീപാദാസ് മുൻഷിയും മുകുൾ വാസ്നിക്കും ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടില്ല. ഡൽഹിയിൽ തുടരുന്നു. ചാർട്ടേഡ് ഫ്ളൈറ്റിലാകുമോ ഇവരുടെ യാത്രയെന്നും യാത്രയിൽ കേരളത്തിലേക്ക് KC ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ ദീപാദാസ് മുൻഷിയും നിരീക്ഷകരും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPM സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പരാമർശം. ഭരണവിരുദ്ധ വികാരമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് തോറ്റെന്ന് പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടിയുടെ എല്ലാ തട്ടിലും പരിശോധന വേണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് കനത്ത തോൽവി, സംഘടനാ ദൌർബല്യം കാരണമായോയെന്നും പരിശോധന വേണം. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള തിരുത്തൽ പാർട്ടിയുടെ എല്ലാ തലത്തിലും വേണമെന്നാണ് ആവശ്യം. സംസ്ഥാന സമിതിയിൽ CPI CPM രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. PM ശ്രീ പദ്ധതിയിലടക്കം CPI ഉന്നയിച്ച ആരോപണങ്ങൾ UDFന് ശക്തി പകരുന്നതായെന്ന വിലയിരുത്തൽ. കേരള കോൺഗ്രസ് MNും വിമർശനം. കേരള കോൺഗ്രസ് എം മുന്നണി വിടാനൊരുങ്ങിയ നീക്കം ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും CPM സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ആഴമിളക്കാൻ CPIയും. ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് ആദ്യ യോഗം. 25-ൽ 8 സീറ്റിൽ മാത്രം വിജയിക്കാൻ കഴിഞ്ഞത് യോഗം പ്രധാനമായും ചർച്ച ചെയ്യും. തമിഴ്നാട്ടിൽ അണ്ണാ DMKയിലെ പിളർപ്പിൽ തുടർ നടപടികൾ. തമിഴക വെട്ടിരിക്കടക്കം സർക്കാരിന് പിന്തുണ നൽകിയ നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ സെക്രട്ടറി നടപടി എടുത്തിരുന്നു. വിമത നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കി.

ക്കാൻ കഴിഞ്ഞത് യോഗം പ്രധാനമായും ചർച്ച ചെയ്യും. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയിലെ പിളർപ്പിൽ തുടർ നടപടികൾ. തമിഴക വെട്ടി കഴകം സർക്കാരിന് പിന്തുണ നൽകിയ നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ സെക്രട്ടറി നടപടി എടുത്തിരുന്നു. വിമത നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കി.

0: ഹൈക്കമാൻഡിന്റെ തീരുമാനമടങ്ങിയ മുദ്രവെച്ച കവർ AICC പ്രതിനിധി ദീപാ ദാസ് മുൻഷിക്ക് കൈമാറി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം KPCC ആസ്ഥാനത്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ വെച്ച് MLA തീരുമാനം അറിയിക്കും. നിയമസഭാ കക്ഷി യോഗം നടക്കുന്ന അതേസമയം തന്നെ UDFലെ ഘടകകക്ഷി നേതാക്കളെയും ഹൈക്കമാൻഡ് തീരുമാനം ബോധ്യപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ഉയർന്നു കൊടുക്കുന്ന പേരുകളിൽ ഒന്ന് KC വേണുഗോപാലിന്റേതെന്നാൽ അദ്ദേഹം ഡൽഹിയിലെ വസതിയിൽ തന്നെ തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിയായാണോ അതോ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണോ KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. പ്രഖ്യാപനം വന്ന ശേഷം ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുമെന്ന സാധ്യതയും ചർച്ച ചെയ്യപ്പെടുകയാണ്. സാധാരണയായി കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് വാർത്തകൾ ചോരാറുണ്ടെങ്കിലും ഇത്തവണ അത്യന്തം രഹസ്യാത്മകമായാണ് ഹൈക്കമാൻഡ് പ്രവർത്തിച്ചത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 9 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back. Home 92.2 of Milaka Swagadam Sami 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. വ്യാഴാഴ്ച മേ ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. അപ്പം എന്താണെങ്കിലും പ്ലാൻ ചെയ്യുക, എന്നോട് കൂടെ അറിയിക്കുക. നല്ല ഡെസ്റ്റിനേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാത്ത ഒരുപാട് ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ അറിയിക്കുക. രാവിലെ നല്ല ട്രാഫിക് സിറ്റുവേഷൻ ആണ് റോഡുകളിലൊക്കെ.

ഇവിടെ കേരള പോലീസിന്റെ സൈബർ വിഭാഗം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്കാമിൽ ചെന്ന് പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം. കാരണം കേരളത്തിൽ അംഗീകാരമുള്ള ഫിനാൻസ് ഓർഗനൈസേഷൻസ് അവരുമായിട്ട് മാത്രം

ക്കാനായിട്ട് EMI വേണ്ടി നമ്മൾ പോയേക്കാം, ഒക്കെ നല്ലതാണ്, നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തു, പക്ഷേ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സിൽ മാത്രം ചെയ്യാന്നുള്ളൊരു കാര്യം പറയുന്നത് കേട്ടോ. ഇത് വലിയൊരു ഗണിയാണ്. 3000 മേടിച്ച ആൾക്ക് 6000 പോയിരുന്നെങ്കിൽ 30000 മേടിക്കുന്ന ആൾക്ക് 60000 70000 ഒക്കെ പോയേക്കാം. അപ്പം എന്താണെങ്കിലും ഈ കേസ് ഇപ്പോൾ പോലീസാണ് ഇത്തരത്തിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ തട്ടിപ്പ് നടക്കുന്നതെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ അച്ഛനെയോ അമ്മയോ സിബ്ലിങ്സ് ഒക്കെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്തായാലും നമ്മളൊരു വൈകിട്ട് വിളിച്ച് നമ്മൾ വീട്ടിൽ കുറേ നേരം സംസാരിക്കുമല്ലോ, ഇല്ലാത്ത ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് രാവിലെ അക്ഷയ് ഇങ്ങനെ റേഡിയോയിൽ പറഞ്ഞിരുന്നു അമ്മേ, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, എങ്ങാണ് മെസ്സേജ് വന്നാൽ ആ ഭാഗത്തേക്കേ പോകണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയാം കേട്ടോ. എന്നാലും ഒരു അടിപൊളി സോങ് കേട്ടിട്ട് നമുക്ക് ഓടിച്ചിരി തരാം. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവത്തിൽ മിനി പത്മ എൻ്റെ കൂടെ ഉണ്ടാവും.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859. Home.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பருத்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ നല്ല കഴിഞ്ഞ മണിക്കൂറിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ട്രാഫിക് സിറ്റുവേഷൻ പോകുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിൽ ഇച്ചിരി ഒന്ന് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അല്ലെങ്കിൽ ടോൾ റോഡിലും അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ബെയ്റൂട്ട് സ്ട്രീറ്റിൽ നല്ല രീതിയിൽ കൺജഷൻ ഉണ്ട്. ഒരു ആക്സിഡന്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ് ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ സിഗ്നൽ ആണെന്ന് തോന്നുന്നത്. ആ ദുബായ് ഹോസ്പിറ്റലൊക്കെ എത്തുന്നതിന് മുന്നേ ഒരു സിഗ്നൽ ആണെന്ന് തോന്നുന്നു ടുവേർഡ്സ് ദുബായ് ഡയറക്ഷൻ. അവിടെ ഇച്ചിരി ഒരു കൺജഷൻ കാണിക്കുന്നുണ്ട്. വൺസ് നിങ്ങൾ ഇൻഫിനിറ്റി ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ജുമേറയിലേക്കും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കറാമേൽ നമ്മുടെ ഫ്രെയിമിന്റെ ആ ഒരു ഭാഗത്ത് കുറച്ചധികം കൺജഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ട്രാഫിക് കൗണ്ട് കൂടിയതുകൊണ്ട് മാത്രമാണ്. വേറെ ഫിനാൻഷ്യൽ സ്ട്രീറ്റിലും ഒക്കെ രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അൽഖേൽ റോഡ് ഇന്ന് പതിവില്ല, അത് എന്താണെന്നറിയില്ല.

0: ലോമിങ് ട്രാഫിക് തന്നെയാണ് കുറേ ദിവസത്തിന് ശേഷം കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇത് ഇത്രയാണ് മെയിൻ ട്രാഫിക് സിറ്റുവേഷൻ. വേറെ എനിക്ക് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനോ ഒരു എക്സിറ്റ് എടുത്ത് നമുക്ക് സേവ് ആവാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആൻഡ് വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ.
1: വെരി ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി ആരാണെന്ന് എന്തായാലും ഇപ്പൊ അറിയുമല്ലോ. അത് കഴിഞ്ഞ സത്യപ്രതിജ്ഞ ആണല്ലോ. അപ്പൊ സത്യപ്രതിജ്ഞ എന്താണ്, എങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു പദവിയിലോ ഉത്തരവാദിത്തത്തിലോ പ്രവേശിക്കുന്നതിന് മുൻപ് ഭരണഘടനയോടോ ദൈവത്തോടോ കൂറും സത്യസന്ധതയും പുലർത്തുമെന്ന് ഔദ്യോഗിക പ്രതിജ്ഞയാണ് ഈ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ ഓത്ത് ഓഫ് ഓഫീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്.
0: ഈ ഭരണഘടനയോട് ദൈവത്തോടും കൂറെന്ന് പറയുമ്പോൾ
1: രണ്ടിലേതെങ്കിലും തെരഞ്ഞെടുക്കാം. ഭരണഘടനയോട് തീർച്ചയായിട്ടും വേണം, ദൈവനാമത്തിലോ അല്ലെങ്കിൽ സഗൗരവോ. അത് ഓരോരുത്തർക്കും അവരവരുടെ ഇപ്പൊ പൊതുവെ ഇടതുപക്ഷക്കാർ ദൃഢപ്രതിജ്ഞയാണ് എടുക്കാറുള്ളത്. ഇടതുപക്ഷത്തെ സ്വതന്ത്രർ ചിലപ്പോൾ ദൈവനാമത്തിലും വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞത്. സത്യമായതേ ചെയ്യൂ എന്ന്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പുതുച്ചേരിയിൽ കണ്ടു, അസമിൽ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ, മന്ത്രിമാരായിക്കോട്ടെ, എം പിമാരായിക്കോട്ടെ, എം എൽ എമാരായിക്കോട്ടെ, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനയുടെ 3rd ഷെഡ്യൂൾ പ്രകാരമുള്ള നിശ്ചിത രേഖ പാലിക്കണമെന്നാണ് പറയുന്നത്. ദൈവനാമത്തിലോ, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സോളംലി എഫേം സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ് പറയുന്നത്. ദൈവനാമം ഉപയോഗിക്കുമ്പോൾ പൊതുവായിട്ട് ദൈവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയണം. അല്ലാതെ പൊതുവായിട്ട് ഏതെങ്കിലും പ്രത്യേക ദൈവങ്ങളുടെ പേര് പറയാൻ ഭരണഘടനാപരമായിട്ട് അനുവാദമില്ല. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, പക്ഷെ ഓരോ മതസ്ഥരും അവരവരുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പാടില്ല. രീതി ഒന്ന് എന്ന് പറയുന്നത് ദൈവനാമത്തിൽ, അതായത് മിനി പത്മ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് യഥാർത്ഥമായിട്ടുള്ള കൂറും അനുസരണം.

അവരുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പാടില്ല. രീതി ഒന്ന് എന്ന് പറയുന്നത് ദൈവനാമത്തിൽ, അതായത് മിനി പത്മ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് യഥാർത്ഥമായിട്ടുള്ള കൂറും അനുസരണയും എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത്. എന്തായാലും നമ്മളുടെ കേരളത്തിലും അങ്ങനെ ഒരു മന്ത്രിസഭ അധികാരമേൽക്കാൻ വേണ്ടി പോകുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഭരണഘടന തൊട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിന്റെ ഓരോ ക്രൈറ്റീരിയകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗൗരവപൂർവ്വം, അതായത് ദൃഢപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ ചൊല്ലാൻ താല്പര്യം ഇല്ലാത്തവർ, അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് യുക്തിവാദികൾ, മതരഹിതർ, അവർക്ക് തിരുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട്, കാരണം ഭരണഘടന അതിന് അനുവാദം കൊടുക്കുന്നില്ല. ഭരണഘടന പറയുന്നത് നിങ്ങൾക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, നിന്നെ ദൈവവിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾക്ക് സഗൗരവം പ്രതിജ്ഞ ചെയ്യാം, ഇതിന്റെ ഇടയിൽ ഒരു പരിപാടികൾ ഇല്ല എന്നാണ് പറയുന്നത്. മാറ്റങ്ങൾ പാടില്ല എന്നും പറയുന്നത്, അതായത് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഏത് ഔദ്യോഗിക ഭാഷയിലും നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം എന്നാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് സത്യപ്രതിജ്ഞ

അതായത് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഏത് ഔദ്യോഗിക ഭാഷയിലും നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ദൈവനാമത്തിലെ ഗൗരവം എന്ന് പറയുമ്പോൾ നേതാക്കളുടെ പേര് കൂടി, ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ ജയലളിതയോട് അമിതമായിട്ടുള്ള ഒരു സ്നേഹം കാണാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നതൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മുടെ ഇന്ത്യയിലെ നിയമവും അംഗീകരിക്കുന്നുള്ളൂ. വ്യക്തികളുടെ പേര് പറയാൻ പോലും അനുവാദമില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ വൈകിട്ടോടുകൂടിയിട്ട് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നും അത് മിക്കവാറും നാളെ ഒരു സത്യപ്രതിജ്ഞ നടക്കുമെന്നൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ആകട്ടെ, ഇത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട്, ഈ ജനാധിപത്യത്തിന് സൗന്ദര്യം വല്ലാതെ കൂടുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടുകൂടി നമുക്ക് അത്ര വിശ്വാസമില്ല. കാരണം ഇപ്പോഴും ഇപ്പൊ വരുന്ന വാർത്ത എന്താണെന്നറിയോ, അവിടെ നിന്ന് ഇപ്പോഴും ചർച്ച നടക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും തമ്മിലുള്ള ചർച്ച ഇപ്പൊ കഴിഞ്ഞു.

വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കെ സി ജോസഫ് ഗവർണർ രാജേന്ദർ വിശ്വനാഥ് ആർലേക്കറെ കണ്ടിട്ട് നമുക്കിതാ ഇത്രയും മെജോറിറ്റിന്റെ 102 അംഗസംഖ്യയുമായിട്ട് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ പോവാണ്. അവിടെ തർക്കമൊന്നുമില്ല, തമിഴ്നാട് പോലെ ഗവർണർ 3 പ്രാവശ്യം മടക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം മെജോറിറ്റിയോടെ കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് 20

വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കെ സി ജോസഫ് ഗവർണർ രാജേന്ദർ വിശ്വനാഥ് ആർലേക്കറെ കണ്ടിട്ട് നമുക്കിതാ ഇത്രയും മെജോറിറ്റിന്റെ 102 അംഗസംഖ്യയുമായിട്ട് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ പോവാണ്. അവിടെ തർക്കമൊന്നുമില്ല, തമിഴ്നാട് പോലെ ഗവർണർ 3 പ്രാവശ്യം മടക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിടി സതീശൻ, കേരള മുഖ്യമന്ത്രി. പടനയിച്ചവൻ നാട് ഭരിക്കും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. സതീശന് പിന്തുണയുമായി കെ സി വേണുഗോപാൽ. ചെന്നിത്തലയ്ക്ക് അതൃപ്തി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിടി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് വിടി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാണ് വിടി സതീശൻ. ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വിടി സതീശനെ പ്രഖ്യാപിച്ചത്. കെ സി വേണുഗോപാലിന്റെ പേര് അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഒടുവിൽ രാഹുൽഗാന്ധിയുടെ അനുനയത്തിന് വഴങ്ങുകയായിരുന്നു. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും കേരളത്തിലെ പൊതുവികാരം മാനിച്ചും വിടി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ രാഹുൽഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും വിടി സതീശന് അനുകൂലമായി. എംഎൽഎമാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മുതിർന്ന നേതാക്കളുടെ വിവരങ്ങളും ജനങ്ങളുടെ വികാരവും വിശദമായി പരിഗണിച്ചാണ് തീരുമാനമെടുത്തതെന്ന് AICC വിശദീകരിച്ചു. വിടി സതീശന് വേണ്ടി കേരളത്തിലാകെയുണ്ടായ ശക്തമായ ജനവികാരമാണ് AICC തീരുമാനത്തെ സ്വാധീനിച്ചത്. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വിടി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. എംഎൽഎമാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ കെ സി വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തിന്റെ പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മൂന്ന് മുൻ KPCC അധ്യക്ഷന്മാരുടെ ഉറച്ച നിലപാടും ഹൈക്കമാൻഡിനെ വിടി സതീശനിലേക്ക് എത്തിച്ചതിൽ നിർണായക ഘടകമായെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയായി തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിക്കും ജനങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കും നന്ദി അറിയിച്ച് നിയുക്ത മുഖ്യമന്ത്രി വിടി സതീശൻ. തന്നിൽ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം. ഇത് ദൈവികമായ നിയോഗമെന്നും വിടി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരെടുത്തു പറഞ്ഞ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. കേരളത്തെ രക്ഷിക്കാൻ ഒരു നല്ല ടീം ഉണ്ടാക്കേണ്ടതുണ്ട്. എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്ന് വിടി സതീശൻ. കോൺഗ്രസിന്റെ പ്രചാരണത്തെ നയിച്ചത് രമേശ് ചെന്നിത്തല. തന്റെ നേതാവാണ് അദ്ദേഹം. AICC പ്രവർത്തനം ഏകോപിപ്പിച്ചത് കെ സി വേണുഗോപാൽ. അവർക്കും ഘടകകക്ഷി നേതാക്കൾക്കും AICC നേതാക്കൾക്കും ദീപാദാസ് മുൻഷിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും വിടി സതീശൻ നന്ദി അറിയിച്ചു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വിടി സതീശന് അഭിനന്ദനങ്ങൾ നേർന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ MP. വിടി സതീശന് എല്ലാ പിന്തുണയും നൽകും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും കെ സി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് UDF സർക്കാർ കേരളത്തിലുണ്ടാകും. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് കെ സി വേണുഗോപാൽ. ഹൈക്കമാൻഡിന്റെ തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തത്തിനൊപ്പമാണ് താൻ നിൽക്കുന്നത്. താൻ അടിയുറച്ച കോൺഗ്രസുകാരൻ. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാകും തീരുമാനമെടുത്തിട്ടുണ്ടാവുക എന്നും കെ സി വേണുഗോപാൽ. മുഖ്യമന്ത്രിയായി വിടി സതീശനെ തെരഞ്ഞെടുത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തി. തന്റെ അതൃപ്തി ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ചെന്നിത്തല അറിയിച്ചതായി റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സീനിയോറിറ്റി പരിഗണിച്ചില്ലെന്നാണ് ചെന്നിത്തലയുടെ വിമർശനം. വിടി സതീശന് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം. ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും കേരള ജനതയ്ക്കൊപ്പം ലീഗും അത് അംഗീകരിക്കുന്നുവെന്ന് പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ. ലീഗിന്റെ അഭിപ്രായം അറിയാനായി ഇന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ചിരുന്നുവെന്നും തങ്ങളുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞുവെന്നും ലീഗ് നേതൃത്വം. ലീഗിന്റെ മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും മുസ്ലിം ലീഗ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വിടി സതീശനെ തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് വിടി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടതെന്നും സുകുമാരൻ നായർ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPM. സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. ഭരണവിരുദ്ധ വികാരമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് തോറ്റെന്ന് പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് കനത്ത തോൽവി, സംഘടനാ ദൌർബല്യം കാരണമായോ എന്ന് പരിശോധന വേണമെന്നും സിപിഎം. സംസ്ഥാന സമിതിയിൽ സിപിഐക്കെതിരെയും സിപിഎം രൂക്ഷ വിമർശനം ഉയർത്തി. പിഎം ശ്രീ പദ്ധതിയിലടക്കം സിപിഐ ഉന്നയിച്ച ആരോപണങ്ങൾ യുഡിഎഫിന് ശക്തി പകരുന്നതായി. കേരള കോൺഗ്രസ് എമ്മിനും വിമർശനം. കേരള കോൺഗ്രസ് എം മുന്നണി വിടാനൊരുങ്ങിയ നീക്കം ഇടതു മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തി. നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ബിജെപി പ്രവർത്തകനും സഹോദരനും അറസ്റ്റിൽ. രാജസ്ഥാൻ സ്വദേശി ദിനേശ് ബിൻവാളും സഹോദരനുമാണ് പിടിയിലായത്. ഇവർ ചോദ്യപേപ്പർ 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായി സിബിഐയുടെ കണ്ടെത്തൽ. കേസിൽ മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ടുപേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സിബിഐ. ഹിജാബ് നിയന്ത്രണം പിൻവലിച്ച കർണാടക സർക്കാർ. സ്കൂളുകളിൽ ഹിജാബ്, പൂണൂൽ എന്നിവ ധരിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. 2022 ബിജെപി സർക്കാർ കൊണ്ടുവന്ന വിവാദ ഉത്തരവായിരുന്നു ഇത്. യൂണിഫോമിനെ ബാധിക്കാത്ത വിധത്തിൽ ഹിജാബും പൂണൂലും അണിയാം. സ്കൂളുകളിലും കോളേജുകളിലും പുതിയ ഉത്തരവ് ബാധകമാണ്. ബിജെപി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ചിരുന്ന ഹിജാബ് നിയന്ത്രണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചുവെന്ന റിപ്പോർട്ടുകൾ യുഎഇ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും രാഷ്ട്രീയ പരിഹാരങ്ങൾക്കുമാണ് യുഎഇ മുൻഗണന നൽകുന്നതെന്ന് യുഎഇ പ്രസിഡന്റിന്റെ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈനാ സന്ദർശനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പ്രശ്നപരിഹാരം കാണുന്നതിനോടാണ് യുഎഇ എന്നും ചേർന്ന് നിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുഎഇ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ലെന്നും അതൊഴിവാക്കാനാണ് എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളതെന്നും അൻവർ ഗർഗാഷ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ചർച്ച ബീജിംഗിൽ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി കൂടുതൽ തുറന്നു കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ചർച്ചകൾക്കെത്തിയതെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചൈനയുടെ ഇടപെടൽ അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

കേറിവാടാ മക്കളെ കേറിവാ. ഒരു മണിക്കൂർ കേറി വരാൻ പറയാൻ പറ്റില്ല, ഞങ്ങൾ കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ടാണ് ഒന്ന് രണ്ട് ഒഫീഷ്യലായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ എനിക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കാനായിട്ട് ലൈവിലേക്ക് വരാൻ പറ്റാതിരുന്നത്. ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം. ഞാനാണ് ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ടുള്ളത്. ഇവിടെ ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. അപ്പോൾ ഇനിയുള്ള ഈ 4 മണിവരെയുള്ള സമയത്ത് ഞാൻ എങ്ങോട്ടും പോകില്ല കേട്ടോ, ഇവിടെ തന്നെ കാണും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് റെഡിയാണ്. എന്തെങ്കിലുമൊക്കെ ആശംസകളോ വിശേഷങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. വേഗം പോന്നോട്ടെ, ഞാൻ നോക്കട്ടെ, നിറയെ സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ മെസ്സേജ് ആയിട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ.

0: You are listening to Malayalida with Sheba. You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita! Kerala! Kerala!

0: പട്ടാളത്തിലെ ആലിലക്കാവിലെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് സുനോജാണ്. സുഖല്ലേ ഷീബ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുനോജെ സുഖാണ് കേട്ടോ, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അവിടെ. സുനോജും സുഖമാണ് എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ നമ്മുടെ ജംഷീറിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ജംഷീർ, എന്തൊക്കെയാണ് വിശേഷം? പിന്നെ ഗണേഷ്, ഹായ് ഗണേഷ്. ആ ഗണേഷ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയൊക്കെ വന്നപ്പോൾ സന്തോഷമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹംസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അംശം പാട്ട് പ്ലേ ചെയ്യണം എന്നുള്ളത്. കുറച്ച് സമയത്തിനകത്ത് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ മീനു, മീനു ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഷീബ കയറി വാടാ മക്കളെ, കയറി വാ എന്ന് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു മണിക്കൂർ ഞങ്ങൾ കുറച്ചൊരു ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് വരാൻ പറ്റാത്തത്. പക്ഷെ എനിക്ക് രണ്ടാമത്തെ മണിക്കൂറും മിസ് ചെയ്യല്ലേ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മണിക്കൂർ എനിക്ക് കൂടെ ചേരാൻ പറ്റി എന്നുള്ളതാണ്. ഹരീഷ് നമ്മുടെ പുതിയ സി എമ്മിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാജൻ വർഗീസ്, ഹലോ മലയാളിട ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഷാജൻ വർഗീസ് മലയാളിട ഉണ്ട് കേട്ടോ. പിന്നെ ഷീബ ഹലോ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇബ്രാഹിമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷിബി, ഹായ് ഷിബി. ഷിബിയുടെ പാട്ട്, ഷിബി ഇന്നലെ ചോദിച്ച പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഷുവറായിട്ടും ഞാൻ ആ പാട്ട് ഇന്ന് പ്ലേ ചെയ്യും കേട്ടോ. പിന്നെ നവാസ് അജ്മാനിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്, ഇവിടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എൽസ ബാബുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മെഹബൂബ, ഹായ് മെഹബൂബ, സുഖമായിട്ടിരിക്കുകയല്ലേ. റോഷ്നി, കേൾക്കുന്നില്ല ഗായ്സ്, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കേൾക്കാത്ത, ഞാൻ ഇപ്പോഴാണ് റോഷ്നി വന്നത് കേട്ടോ ലൈവിലേക്ക് വന്നത്. ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ വന്നു, ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്, കേട്ടിട്ട് വേഗം ഓടി വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

ശിലയിൽ നിന്ന് ഉണരുന്നീന്ന് നോക്കുമ്പോ കൂർക്കം വലിച്ച് അവിടെ കിടന്ന് ഉറങ്ങുക. എണീറെണീറെണീര് സമയമായി സമയമായി. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ വരുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ, അവിടെ നിൽക്കുക എവർഗ്രീൻ പാട്ടുകളെന്ന് ഞാൻ പറഞ്ഞിട്ട് പാടിയാൽ മതി ഇല്ലേ? ഒരു സെക്കൻഡ്, ഇപ്പം ശരിയാക്കി തരാം. അതിനിടയിൽ പാട്ടിങ് വരാണ്, അവിടെ നിൽക്കൂ. ആ ഞാൻ പറഞ്ഞിട്ട് പാടിയാൽ മതി എല്ലാ പാട്ടും. ഞാനേ ഇങ്ങനെ നിങ്ങളുടെ മെസ്സേജൊക്കെ നോക്കി ഇങ്ങനെ വളരെ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു. ഒറ്റൊരു സെക്കൻഡ് തരണേ എനിക്ക്. എവർഗ്രീൻ പാട്ടുകൾ ഞാനിപ്പോൾ സംസാരിക്കേ, ഒരു സെക്കൻഡ്, ഞാൻ മെസ്സേജ് ഒന്ന് റെഡി ആയിക്കോട്ടെ. ഞാനിപ്പോൾ പാടുന്ന മ്യൂസിക് ഏതാണെന്ന് പറയാമോ നിങ്ങൾക്ക്? മനസ്സിലായില്ലല്ലോ, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ചില കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ കൈവിട്ട് പോവും, ഒറ്റ ഒരു ക്ലിക്ക് മാത്രം മതി. ആ വന്നു, കിട്ടി, റെഡിയായി, എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ മെസ്സേജിലേക്കാണ് പോകുന്നത്. നമ്മുടെ അനുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേട്ടത് ക്രോണിക് ബാച്ചിലറിലെ ശിലയിൽ നിന്നുള്ള പാട്ട്. അപ്പോൾ അനുവിന് ഭയങ്കര വിഷമമായിരുന്നു, എൻ്റെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഈ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആകെ മൊത്തത്തിൽ വിഷമമായോ, ശീബ വരൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വന്ന അനുവിൻ്റെ പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ സോജുവിൻ്റെ മെസ്സേജ് നോക്കിയപ്പം സോജു അതുപോലെ തന്നെ ഭയങ്കര സ്നേഹത്തോടെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഓരോരോ ശീലങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ട് സമയമാകുമ്പോൾ ഒരു വെപ്രാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളിയുടെ കേട്ടില്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ സോജു? എനിക്ക് ഇന്നത്തെ ദിവസം ഇനി ഒന്നും വേണ്ട, പിന്നെ വേറൊരാൾ. താങ്ക് യു സോജു, ഒത്തിരി സന്തോഷം സോജു. അനു, നിങ്ങളുടെ ആ നല്ല വാക്കുകൾക്ക് മുന്നിൽ ഞാനിത് നമ്ര ശിരസ്കിയായിരിക്കുകയാണ്, സാഷ്ടാങ്ക് പ്രണമിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ ആരാണ്? ആ റിജു ആണ് ചോദിച്ചിരിക്കുന്നത്. ഹലോ ഹലോ, മലയാളിയുടെ ഉണ്ടോ എന്ന്. മലയാളിയുടെ മാത്രമല്ല, ഇന്ന് ഞാനും ഉണ്ട്, നിറയെ ഊണ് കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. നമ്മുടെ പുറത്ത് പോയ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഒഫീഷ്യലായിട്ട് ഒത്തിരി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേഗം പോകണം, എനിക്ക് ഷോ ഉണ്ട്, 2 മണിക്കുമ്പോൾ പെട്ടെന്ന് എത്തണമെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ നിത്യ പറയാം, എനിക്ക് നല്ല ചോറ് കഴിക്കണം, ഊണ് കഴിക്കണം, വിശക്കണോ. അപ്പോൾ ഒരു കുട്ടിക്ക് വിശക്കണമോ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാ കുട്ടികൾക്കും ഒരേ വിശക്കണമായിരുന്നു. അങ്ങനെ നിറയെ ചോറൊക്കെ കഴിച്ച് ഊണൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ മുഹമ്മദ് ഹാരിസിൻ്റെ മെസ്സേജ്, 10 ദിവസം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഫുൾ എനർജിയിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലായി. സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അംശം പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. റിജുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഷിബിയുടെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഷിബിയും അതുപോലെ തന്നെ പ്രശാന്തും എന്നോട് ഒരേ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ദ്രപ്രസ്ഥത്തിലെ മഴവിലൻ കൊട്ടാരത്തിൽ നിന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കേട്ടിട്ട് വരാം.

You are listening to Malayalida with Sheba.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

നമ്മുടെ ഹംസയ്ക്കാണ് ഇന്ന് അംശം എന്ന പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഹംസ ഹാപ്പി ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം ഈ പാട്ടിപ്പോൾ ഗ്ലോബലി തന്നെ നാലാമത് എത്തിയിട്ടുള്ള മലയാളം പാട്ടുകൾ. ശരിക്കും മലയാളം പാട്ട് വെച്ച് നോക്കുമ്പോൾ മലയാളം പാട്ടിൽ ഒന്നാമത്തെ റാങ്കാണ് ഗ്ലോബലി. പ്രത്യേകിച്ചും സ്പോട്ടിഫൈവിലൊക്കെ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന പാട്ട്, ഇപ്പോൾ എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് ഈ അംശം എന്നുള്ള പാട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഓതേലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. കുനു കുനെ ചെറു ആ അത് തന്നെ പോരട്ടെ, നിങ്ങൾ പാടിക്കും ബാക്കി, ഞാൻ മെസ്സേജ് പറയാം. ഓക്കെ, ആരാണിത് ചിരി ചിരിയോ ചിരി ആ ചിരി ചിരിയോ ചിരിച്ചിരിക്കുന്നത് ഹരീഷാണ്. പുതിയ സി എമ്മിന് വേണ്ടിയിട്ട് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പേര് പുതിയ സി എമ്മിന് വേണ്ടിയിട്ട് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ എല്ലാ പാട്ടുകളും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ പിന്നെ നമ്മുടെ സോജു റിക്വസ്റ്റൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് സോജു, അടുത്ത പാട്ട് മാത്രമാകണ്ട സോജു, എല്ലാ പാട്ടും സോജുനും കൂടെ വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുഹമ്മദ് ഹാരിസ് ആതിര സുരാജിൻ്റെ മെസ്സേജ്, ഹായ് സുഖ അല്ലേ ശിവാന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ആതിര, അവിടെ ആതിരക്കുട്ടിയും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആതിര എന്ന പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കടന്നു വരാറുണ്ട്. ആതിര ആതിര വരവായി പൊന്നാതിര വരവായി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ആതിര. പിന്നെയും നിറയെ പാട്ടുണ്ട്. അടുത്ത പാട്ട് പാടും ആതിരെ. ഒരുപാട് പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിൽ നിർത്തി കഴിഞ്ഞല്ലേ, സമയമില്ല കേട്ടോ. ഹാദിക്കിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹാദിക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? അയ്യോ കുക്കു കുക്കു കുയില, ഇതെല്ലാം മിക്കവാറും നിങ്ങളുടെ പാട്ട് നോക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓരോ വരിവിധം പാടിത്തരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കുക്കു കുക്കു കുയിലെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം കേട്ടോ. അയ്യോ എനിക്കിനി കൂടുതൽ ഇന്ന് വർത്തമാനം പറയാനുള്ള സമയമില്ല. എന്തായാലും ഹാദിക്കിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. കുനു കുനെ ഇപ്പോൾ വരാൻ പോകുന്ന യോധയിലെ പാട്ട്. അപ്പോൾ ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെയാണ് കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബി.ഡി. സതീശൻ, കേരള മുഖ്യമന്ത്രി. പടനയിച്ചവൻ നാട് ഭരിക്കും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. സതീശന് പിന്തുണയുമായി KC വേണുഗോപാൽ. ചെന്നിത്തലയ്ക്ക് അതൃപ്തി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ബി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാണ് ബി.ഡി. സതീശൻ. ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി ബി.ഡി. സതീശനെ പ്രഖ്യാപിച്ചത്. KC വേണുഗോപാലിന്റെ പേര് അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഒടുവിൽ രാഹുൽഗാന്ധിയുടെ അനുനയത്തിന് വഴങ്ങുകയായിരുന്നു. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും കേരളത്തിലെ പൊതുവികാരം മാനിച്ചും ബി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ രാഹുൽഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും ബി.ഡി. സതീശന് അനുകൂലമായി. എംഎൽഎമാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മുതിർന്ന നേതാക്കളുടെ വിവരങ്ങളും ജനങ്ങളുടെ വികാരവും വിശദമായി പരിഗണിച്ചാണ് തീരുമാനമെടുത്തതെന്ന് AICC വിശദീകരിച്ചു. ബി.ഡി. സതീശന് വേണ്ടി കേരളത്തിലാകെയുണ്ടായ ശക്തമായ ജനവികാരമാണ് AICC തീരുമാനത്തെ സ്വാധീനിച്ചത്. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി ബി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. എംഎൽഎമാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തിന്റെ പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മൂന്ന് മുൻ KPCC അധ്യക്ഷന്മാരുടെ ഉറച്ച നിലപാടും ഹൈക്കമാൻഡിനെ ബി.ഡി. സതീശനിലേക്ക് എത്തിച്ചതിൽ നിർണായക ഘടകമായെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയായി തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിക്കും ജനങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കും നന്ദി അറിയിച്ച് നിയുക്ത മുഖ്യമന്ത്രി ബി.ഡി. സതീശൻ. തന്നിൽ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം. ഇത് ദൈവികമായ നിയോഗമെന്നും ബി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരെടുത്തു പറഞ്ഞ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. കേരളത്തെ രക്ഷിക്കാൻ ഒരു നല്ല ടീം ഉണ്ടാക്കേണ്ടതുണ്ട്. എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്ന് ബി.ഡി. സതീശൻ. കോൺഗ്രസിന്റെ പ്രചാരണത്തെ നയിച്ചത് രമേശ് ചെന്നിത്തല. തന്റെ നേതാവാണ് അദ്ദേഹം. AICC പ്രവർത്തനം ഏകോപിപ്പിച്ചത് KC വേണുഗോപാൽ. അവർക്കും ഘടകകക്ഷി നേതാക്കൾക്കും AICC നേതാക്കൾക്കും ദീപാദാസ് മുൻഷിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും ബി.ഡി. സതീശൻ നന്ദി അറിയിച്ചു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി ബി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ നേർന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ബി.ഡി. സതീശന് എല്ലാ പിന്തുണയും നൽകും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും KC മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് UDF സർക്കാർ കേരളത്തിലുണ്ടാകും. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് KC വേണുഗോപാൽ. ഹൈക്കമാൻഡിന്റെ തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വത്തിനൊപ്പമാണ് താൻ നിൽക്കുന്നത്. താൻ അടിയുറച്ച കോൺഗ്രസുകാരൻ. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാകും തീരുമാനമെടുത്തിട്ടുണ്ടാവുക എന്നും KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയായി ബി.ഡി. സതീശനെ തെരഞ്ഞെടുത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തി. തന്റെ അതൃപ്തി ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ചെന്നിത്തല അറിയിച്ചതായി റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സീനിയോറിറ്റി പരിഗണിച്ചില്ലെന്നാണ് ചെന്നിത്തലയുടെ വിമർശനം. ബി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം. ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും കേരള ജനതയ്ക്കൊപ്പം ലീഗും അത് അംഗീകരിക്കുന്നുവെന്ന് പാണക്കാട് സാധിക് അലി ശിഹാബ് തങ്ങൾ. ലീഗിന്റെ അഭിപ്രായം അറിയാനായി ഇന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ചിരുന്നുവെന്നും തങ്ങളുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞുവെന്നും ലീഗ് നേതൃത്വം. ലീഗിന്റെ മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും മുസ്ലിം ലീഗ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ബി.ഡി. സതീശനെ തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് ബി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടതെന്നും സുകുമാരൻ നായർ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് സിപിഎം സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. ഭരണവിരുദ്ധ വികാരമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് തോറ്റെന്ന് പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് കനത്ത തോൽവി, സംഘടനാ ദൌർബല്യം കാരണമായോ എന്ന് പരിശോധന വേണമെന്നും സിപിഎം. സംസ്ഥാന സമിതിയിൽ സിപിഐക്കെതിരെയും സിപിഎം രൂക്ഷ വിമർശനം ഉയർത്തി. പിഎം ശ്രീ പദ്ധതിയിലടക്കം സിപിഐ ഉന്നയിച്ച ആരോപണങ്ങൾ യുഡിഎഫിന് ശക്തി പകരുന്നതായി. കേരള കോൺഗ്രസ് എമ്മിനും വിമർശനം. കേരള കോൺഗ്രസ് എം മുന്നണി വിടാനൊരുങ്ങിയ നീക്കം ഇടതു മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തി. നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ബിജെപി പ്രവർത്തകനും സഹോദരനും അറസ്റ്റിൽ. രാജസ്ഥാൻ സ്വദേശി ദിനേശ് ബിൻവാളും സഹോദരനുമാണ് പിടിയിലായത്. ഇവർ ചോദ്യപേപ്പർ 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായി സിബിഐയുടെ കണ്ടെത്തൽ. കേസിൽ മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ടുപേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സിബിഐ. ഹിജാബ് നിയന്ത്രണം പിൻവലിച്ച കർണാടക സർക്കാർ. സ്കൂളുകളിൽ ഹിജാബ്, പൂണൂൽ എന്നിവ ധരിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. 2022 ബിജെപി സർക്കാർ കൊണ്ടുവന്ന വിവാദ ഉത്തരവായിരുന്നു ഇത്. യൂണിഫോമിനെ ബാധിക്കാത്ത വിധത്തിൽ ഹിജാബും പൂണൂലും അണിയാം. സ്കൂളുകളിലും കോളേജുകളിലും പുതിയ ഉത്തരവ് ബാധകമാണ്. ബിജെപി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ചിരുന്ന ഹിജാബ് നിയന്ത്രണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചുവെന്ന റിപ്പോർട്ടുകൾ യുഎഇ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും രാഷ്ട്രീയ പരിഹാരങ്ങൾക്കുമാണ് യുഎഇ മുൻഗണന നൽകുന്നതെന്ന് യുഎഇ പ്രസിഡന്റിന്റെ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പ്രശ്നപരിഹാരം കാണുന്നതിനോടാണ് യുഎഇ എന്നും ചേർന്ന് നിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുഎഇ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ലെന്നും അത് ഒഴിവാക്കാനാണ് എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളതെന്നും അൻവർ ഗർഗാഷ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ചർച്ച ബീജിംഗിൽ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി കൂടുതൽ തുറന്നു കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ചർച്ചകൾക്കെത്തിയതെങ്കിലും ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചൈനയുടെ ഇടപെടൽ അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഡബ്സിയിൽ നിന്ന് നമ്മൾ കേരളത്തിന്റെ ക്യാപ്റ്റനിലേക്ക്, നായകനിലേക്കാണ് പോകുന്നത്. വി ഡി സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സന്തോഷം പകരുന്ന വാർത്ത വന്നിരിക്കുന്നു. കേരളത്തിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഡൽഹിയിൽ അതിനാടകീയമായിട്ട് പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ വെച്ചായിരിക്കും പ്രഖ്യാപനമെന്ന് നമ്മൾ കാത്തിരുന്നു. പിന്നെയും അത് നീണ്ടുപോകുമെന്ന സൂചനകൾ ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ സംശയത്തിന്റെയും സസ്പെൻസിന്റെയും നിഴലിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് പ്രഖ്യാപനമുണ്ടായത് ഡൽഹിയിൽ നിന്ന്. വി ഡി സതീശൻ അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. കെ സി വേണുഗോപാൽ വന്നില്ല. ഇപ്പം മുതിർന്ന നേതാക്കളെയൊക്കെ വി ഡി സതീശൻ ചെന്ന് കാണുകയാണ്. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, കുറച്ച് മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരും, ഇത് പാപ്പരായ സംസ്ഥാനമെന്ന് വി ഡി സതീശനൊപ്പം എ കെ ആന്റണി പറയുന്ന വാർത്തകളൊക്കെയാണ് ഇന്ന് സജീവം. വി എം സുധീരന്റെ വീട്ടിലെത്തി പ്രമുഖ നേതാക്കളുടെ പിന്തുണ തേടി യാത്ര ചെയ്യുന്നു വി ഡി സതീശൻ. വി ഡി സതീശനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ ചേരുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി വി ഡി സതീശൻ ഗവർണറെ നേരിൽ കണ്ട് പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കുന്നു എന്നാണ് അറിയുന്നത്. ഒരുപാട് ദിവസം, ഒന്നും രണ്ടും അല്ല, 10 ദിവസം കഴിഞ്ഞ 11-ാം ദിവസം നമ്മുടെ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുകയാണ്. അതും ജനഹിതം അനുസരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിലെ കേരള ഭരണം? വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടത്, ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എത്രത്തോളം പ്രതീക്ഷ വി ഡി സതീശനിലുണ്ട്? വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ്. ആരാണിത്? ഒത്തിരി കാലമായിട്ടാണ് വിളിക്കുന്നത്. ആരാണിത്?
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് സിയാദ്.
1: സിയാദ്, എവിടെന്നാ വിളിക്കുന്നത്? സിയാദ്,
2: കൊല്ലം.
1: കൊല്ലം അല്ലേ? പറയൂ, വി ഡി സതീശൻ ഇങ്ങനെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു, താങ്കൾ പ്രതീക്ഷിച്ച ഒരു സംഭവം തന്നെയാണോ ഉണ്ടായത്?
2: തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. പ്രചാരം കാത്തിരുന്നുണ്ടെങ്കിലും
1: നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ പലരും സുഹൃത്തുക്കളും നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, സാധാരണ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോൾ അതത് പാർട്ടികളിൽ പെട്ടവർ അതിനെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയെന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചുണ്ടിലും നമ്മുടെ മുഖത്തൊക്കെ ഒരു ചിരി വന്നായിരുന്നു.
2: അതിന് ഇച്ചിരി താമസം ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഒരു ഇരട്ടി മധുരം പോലെ ആയിട്ടുണ്ട്.
1: ഇരട്ടി മധുരത്തിന്റെ ആവേശം തന്നെയാണ്. എന്നാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു എതിർപ്പ് ഉണ്ട്, സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്ന് പറയുന്നു.
2: അതിർത്തി
1: അതൃപ്തിയാണ്,
2: സ്വാഭാവികമായിട്ടുള്ള ഒരു അതൃപ്തിയാണ്. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ടേം വ്യവസ്ഥയിലെങ്കിലും വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ചെന്നിത്തല എന്ന് പറയുന്നത് പിന്നെ ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി ഇത്രയും തലമുറകളുടെ ഒരു നേതാവാണ്. സതീശൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരിൽ ആരും ആദ്യമായിട്ടും വരുത്തിയില്ലെങ്കിലും പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകളും പിന്നെ സർക്കാരിനെതിരെയുള്ള ഓരോ വിമർശനങ്ങളും അത് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തി.
1: നല്ല രീതിയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു ടേം അടിസ്ഥാനത്തിൽ ആ രണ്ട് നേതാക്കൾ വന്നാലും താങ്കൾ എതിർക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അതിലൂടെ മോശം തോന്നില്ലായിരുന്നു അല്ലേ? എന്തായാലും ഒരു തുടർ ഭരണമല്ലല്ലോ, ആദ്യമായിട്ട് 10 വർഷത്തിന് ശേഷം ലഭിക്കുന്ന ഒരു ഭരണമാണ്. അത് വി ഡി സതീശന്റെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കട്ടെ, കേരളത്തിന് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
2: തീർച്ചയായിട്ടും പിന്നെ
1: ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകുന്നു
2: നടപ്പിലാക്കുമെന്ന് വിചാരിക്കരുത്. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിലാക്കുന്ന തന്നെ ഒരുപാട് നഷ്ടങ്ങള് ഖജനാവിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഓരോന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും.
1: നോക്കാം, നമുക്ക് കൊടുക്കാം, ആദ്യത്തെ ഒരു വർഷം തന്നെ കൊടുക്കാം, 6 മാസമല്ല, ആദ്യത്തെ ഒരു വർഷം തന്നെ അതിന് കൊടുക്കാം, എന്നിട്ട് നമുക്ക് സർക്കാരിനെ വിലയിരുത്താം അല്ലേ? സന്തോഷം സിയാദ്, എന്തായാലും നമ്മുടെ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-9220. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണിത്? മനു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നോ മനു? നമുക്കങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്നു, മുഖ്യമന്ത്രിയെ കിട്ടിയല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-9220. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണിത്? മനു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നോ മനു? നമുക്കങ്ങനെ

0: ശരിക്കും ശരിക്കും നമ്മളൊക്കെ ഈ കോൺഗ്രസ് ആശയവുമായിട്ടോ അല്ലെങ്കിൽ ആ ആശയധാരയോ ആ രാഷ്ട്രീയമായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്നവരല്ല. പക്ഷെ അവരുടെ മനസ്സിലും അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിക്കാൻ ഒരു നേതാവിന് കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹമാണ് കേരളത്തെ നയിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ ജനഹിതം, അല്ലെങ്കിൽ ജനങ്ങളുടെ കൈ പിടിച്ചിട്ട് അധികാരത്തിലേക്ക് വരുന്ന ഒരു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഇപ്പോഴാണല്ലേ ജനാധിപത്യത്തിന് എന്റെ സൗന്ദര്യം വന്നത്.
1: കാരണം കോൺഗ്രസ് കോൺഗ്രസ് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസിന്റെ അടിയുറച്ച വിശ്വാസം പണം അയച്ചവൻ എന്നുള്ളതല്ല, അതിനു കൂടി പണിയെടുത്തവൻ എന്ന്
0: പറയുന്നതായിരിക്കും. 5 വർഷം അത്രത്തോളം പണിയെടുത്തിട്ടുണ്ട്.
1: അതെ, 100%. കാരണം കോൺഗ്രസ് പ്രസ്ഥാനം ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പിടിച്ചുകൊണ്ടുവരാനായിട്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല.
0: മാത്രമല്ല 5 വർഷം ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം വലുതായിട്ട് ഇല്ലാത്തൊരു 5 വർഷമാണ് കടന്നുപോയത്. പ്രതിപക്ഷത്തിന്റെ ഐക്യം കണ്ട ഒരു 5 വർഷം, സമുദായത്തിലെ നേതാക്കളുടെ ആ ഒരു ഇതിനൊന്നും വശപ്പെടാത്ത അല്ലെങ്കിൽ അടിമപ്പെടാത്ത ഒരു 5 വർഷത്തിന്റെ പ്രതിപക്ഷ നേതാവ് നമ്മൾ
1: 5 വർഷമാണ് കണ്ടത്. 5 വർഷമാണ്. അതിനകത്ത് നമ്മളൊരിക്കലും ഒരു ജാതീയ വിഭാഗത്തെ കുറിച്ച് പറയുന്നതല്ല. ഇതിൽ നമ്മൾ ഹിന്ദു സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ആദ്യമേ സതീശൻ എടുത്ത എഫേർട്ട് അതിനെ വേണ്ട എന്നുള്ള കാര്യം നമുക്ക് വേണ്ട എന്ന് പറയാനും വേണം എന്നുള്ളതിനെ ചേർത്ത് പിടിക്കാനും ആവശ്യക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരാൾ നേതാവ് സതീശൻ മാത്രമുള്ളൂ.
0: നമുക്ക് സമയം കൊടുക്കാൻ കുറച്ച് അല്ലേ,
1: 100% കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യങ്ങളെ പറയാനില്ല. ഇപ്പോ കുറെ ആൾക്കാർ നമ്മളെ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിനെ ഒരു നേതാവിനെ കണ്ടെത്താനായിട്ട് സമയം എടുക്കുന്നത്.
0: നമ്മളെ
1: ഒരു ഞാനത് അംഗീകരിക്കുന്നത്, അതിന്റെ മെറിറ്റായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, കോൺഗ്രസിന് അനേകം നേതാക്കളുണ്ട്. നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് പറയാനായിട്ട് നേതാക്കളുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം.
0: ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല, ഒരു ഏകാധിപത്യം അല്ല
1: എന്നുള്ളതാണ്. കോൺഗ്രസിന് പേരെടുത്ത് പറയാൻ കൊള്ളാണ്ട് പല നേതാക്കളുണ്ട്. മറ്റ് പല പാർട്ടികൾക്കും ഇല്ലാതായിപ്പോയത് മാത്രമാണ്.
0: ശരി, എന്തായാലും അങ്ങനെ ആ പാർട്ടികൾക്കുണ്ടായിട്ട് അവർ തെറ്റിതിരുത്തി അവരും പറയട്ടെ. കേരള രാഷ്ട്രീയത്തിൽ ഇടതു പദാധികൾ സജീവമായിട്ട്
1: ഉണ്ടാകട്ടെ. എല്ലാവരും പ്രവർത്തിച്ച് എല്ലാവർക്കും
0: യെസ്, താങ്ക് യു സോ മച്ച്. മനു ആണ് സംസാരിച്ച് മുറിഞ്ഞു പോകുന്നുണ്ട് മനു സംസാരമെങ്കിലും അത് പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചൊന്ന് വെയിറ്റ് ചെയ്തതാ. വിളിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് 800-9220. ഇതിനോടൊപ്പം ഇന്ന് നമ്മൾ ചേർത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, വി ഡി സതീശന് വലിയ അഭിനന്ദനവുമായി മുസ്ലിം ലീഗ് നേതൃത്വം വരുന്നു. ഇന്ന് രാവിലെ വരെ ഖാർഗെ മുസ്ലിം ലീഗ് നേതാക്കളെ വിളിച്ചിരുന്നു, അപ്പോൾ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്നാണ് പണക്കാട് തങ്ങൾ പറഞ്ഞത്. അതിന്റെ ഒപ്പം വരേണ്ട ഒരു വാർത്ത, NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നു മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന്. അതായത് മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാലിനെ അല്ലേ പരിഗണിക്കേണ്ടത്, പിന്നെ വി ഡിയെ പരിഗണിച്ചത് ലീഗിന്റെ ഒരു തന്ത്രമാണ് എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരു NSS ജനറൽ സെക്രട്ടറി വിലയിരുത്തുന്നത് ശരിയാണോ തെറ്റു തന്നെ അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്.
0: ആരാണിത്?
2: രാമദാസ്.
0: രാമദാസ് സുഖായിരിക്കുന്നു, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
2: വിളിക്കാറുണ്ട് ഇടയ്ക്ക്, കുറച്ചാലും വിളിക്കാം, കണക്ട് ആവാറുണ്ടായിരുന്നില്ല.
0: എവിടെയാണ്? തൃശ്ശൂരിലാണോ?
2: തൃശ്ശൂര് നാട്ടിക.
0: നാട്ടികയാണ് അല്ലേ? പറയൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു വി ഡി സതീശൻ, സന്തോഷമല്ലേ?
2: സന്തോഷം എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷമാണ്.
0: അതെ,
2: കാരണം എന്താ വെച്ചാല് കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റുകളൊക്കെ ഞാൻ വാച്ച്
0: ചെയ്യാറുണ്ടായിരുന്നു.
2: അപ്പൊ അതി അതിന് കുറെ ഐഡിയോളജികൾ ഉണ്ട്. അതായത് യങ്സ്റ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ത്രീജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, മിഡിൽ ക്ലാസ് ഫാമിലീസിനെ മോട്ടിവേറ്റ്
0: ചെയ്യുന്നത്,
2: അങ്ങനത്തെ കുറെ ഐഡിയോളജികൾ. ഒരുപക്ഷെ അത് UDF സംവിധാനത്തിന്റെ ഐഡിയോളജി ആയിരിക്കാം, പക്ഷേ അത് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതൊക്കെ വി ഡി സതീശൻ അറിയാമായിരുന്നു. അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചു. അതിന്റെ കൂടെ കേരളത്തിലെ യുവജനങ്ങളും സ്ത്രീകളും അവരെ മിഡിൽ ക്ലാസ് ഫാമിലീസും നിന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഈ അവസാന നിമിഷം വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് പരിഗണിച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് കേരളത്തില് സാധാരണ ഇപ്പൊ ഒരു ഇലക്ഷൻ കഴിഞ്ഞാല് ഏത് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ആ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് മാറും. പക്ഷെ ഇവിടെ 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നു. ഒന്ന് എന്ന് പറയുക, ഗവൺമെന്റ് സംവിധാനത്തില് MLA തെരഞ്ഞെടുത്തു, അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിന് പാരലായിട്ട് ജനകീയമായിട്ട് എല്ലാവരും ഒരുമിച്ച് പറയുന്ന ഒരു അവസ്ഥ വന്നു, വി ഡി സതീശൻ മതി ഞങ്ങൾക്ക്. അതിനു മുന്നിൽ പറയാ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് മുട്ടുമുടക്കേണ്ടി വന്നു തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്ന് വെച്ചാല് മുൻപുണ്ടായിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തിരിച്ചടിയും കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ചിലപ്പോ ഹൈക്കമാൻഡ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. ഇനി അദ്ദേഹത്തിന്റെ ഐഡിയോളജികൾ ഉണ്ട് പലതും, അതായത് യുവാക്കളുടെ ഇടയിലും

0: മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഇടയിൽ സ്ത്രീജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിച്ചത്. അത് അദ്ദേഹം ഇനി എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന് കണ്ടറിയുന്നതിനുള്ള ഒരു അത്യാഗ്രഹം തന്നെയുണ്ട്.
1: തീർച്ചയായിട്ടും
0: ഐഡിയോളജി അവതരിപ്പിച്ചത് ആരാണോ അവര് തന്നെയാണ് അതിന് യോഗ്യൻ അത് പ്രാവർത്തികമാക്കുന്നതിന്. ഇതിനു പകരം വേറെ നേതാവാണ് വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പാലിച്ചോട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വിമർശിക്കാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരാളുടെ ഐഡിയോളജിന്ന് പാർട്ടിയുടെ ഐഡിയോളജി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തർക്കം കാണാൻ പറ്റും.
1: അതെ, വലിയൊരു ഉത്തരവാദിത്വമാണ് ബി ഡി സതീഷിന്റെ മേലെയുള്ളത്. 10 വർഷത്തെ തുടർഭരണം അവസാനിപ്പിച്ചിട്ടാണ് ഇടതുപക്ഷം പോയത്. എ കെ ആന്റണി പറഞ്ഞ പോലെ പാപ്പരാണ് നമ്മുടെ സംസ്ഥാനം. അപ്പൊ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ജനപ്രിയങ്ങളായിട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ആദ്യം തന്നെ ബി ഡി സതീശൻ പ്രഖ്യാപിക്കുമെന്ന രീതിയിലൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നല്ല രീതിയിൽ
0: അതായത് ഒന്നുമില്ലാത്തവിടത്തിൽ നിന്ന് വിസ്മയം സൃഷ്ടിക്കുക എന്ന് പറയാ, അത് ഓൾറെഡി സതീശൻ 5 വർഷം കൊണ്ട് കാണിച്ചു തന്നതാണ്. അതായത് 5 വർഷം ഭരണമുണ്ടായിരുന്നില്ല, പകർന്ന് വരിപ്പണമായി. ഇവിടെ വരാൻ പോകുന്നത് കോൺഗ്രസിന് വരെ ബി ജെ പി ആണ്. അതായത് കോൺഗ്രസ്സുകാരെല്ലാവരും ബി ജെ പി ആകും, അതായത് സംഘപരിവാറിന്റെ ആൾക്കാരാകുമെന്ന് പറഞ്ഞവിടത്ത് നിന്ന് അതായത് താരത്തിൽ നിന്ന് ഉയർത്തെഴു നൽകാൻ
1: അറിയില്ലേ. രാംദാസ് പറഞ്ഞ കറക്റ്റാണ്. ഒരു പക്ഷെ പോരാട്ടം നയിച്ചത് ഒറ്റയാൾ പോരാട്ടം നയിച്ചത്
0: നോക്കി 5 വർഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതിനെങ്കിലും പറഞ്ഞു
1: തെരഞ്ഞെടുപ്പുകളെ ലോക്സഭാ
0: വോട്ട് ജയിച്ചു.
1: അതെ, അപ്പൊ ഒരുപാട് പ്രതീക്ഷ
0: ജയിച്ചു. ഇത്ര മന്ത്രിമാർ ഉൾപ്പെന്ന് പറഞ്ഞാൽ തോറ്റു.
1: അതെ,
0: ആ ഘടകകക്ഷികൾക്ക് ഇത്ര സീറ്റ് കിട്ടു എന്ന് പറഞ്ഞു അത്ര കിട്ടി. ഇത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുള്ള അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ നിങ്ങൾ നോക്കാനുള്ളത്, അദ്ദേഹം ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത് സോഷ്യോളജിയിലാണ്.
1: തീർച്ചയായിട്ടും
0: സോഷ്യോളജി പഠിക്കാൻ പോയത് വെറുതെ അല്ല, അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ 5 വർഷം കാണുന്നത്.
1: തീർച്ചയായിട്ടും എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്ന നിയമം അറിയുന്ന ഒരു വ്യക്തി കൂടി നമ്മുടെ മുഖ്യമന്ത്രി. താരതമ്യേന ചെറുപ്പം ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഊർജ്ജവും ഉണ്ടാകും. രാംദാസ് ആണ് സംസാരിച്ചത്. രാംദാസ് വളരെ വ്യക്തമായിട്ട്, വളരെ വിശദമായിട്ട്, വളരെ സമയമെടുത്തിട്ട് അദ്ദേഹം സംസാരിച്ചു. കുറെ നാളായിട്ട് വിളിച്ചുകൊണ്ടാണ് കൂടുതൽ സംസാരിച്ചോട്ടോ. പിന്നെ പറയുന്ന എല്ലാം നല്ല പോയിന്റും കൂടിയാണല്ലോ അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം
2: റെജി വൈക്കം.
1: റെജി വൈക്കം, സന്തോഷമല്ലേ ഇന്ന് നമുക്ക് മുഖ്യമന്ത്രി ആയിരിക്കുന്നു.
2: ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്
1: നാളത്തേക്കുണ്ടെന്നല്ലേ. അത് തന്നെ സംഭവിച്ചു.
2: ഇതാണ് ചെയ്യേണ്ടത്. ജനാധിപത്യവും മര്യാദയും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെയാണ് AICC എത്ര എതിർപ്പുകളും ഗ്രൂപ്പിസം ഉണ്ടായിട്ടും ഒരു കടുത്തൊരു തീരുമാനം എടുത്തത്. അതിന് അവർക്ക് ആദ്യ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഇതിനോട് നിന്ന എല്ലാ കോൺഗ്രസ് അനുഭാവികളും അല്ലാത്തവർക്കും ഒക്കെ ഈ അവസരത്തിൽ എന്റെ വ്യക്തിപരമായ ഭാവങ്ങൾ നേടുന്നു, നന്ദിയും അറിയിക്കുന്നു. അതുപോലെ മിനി പത്രയ്ക്കും ഈ കാര്യങ്ങളിങ്ങനെ ഒരു കുറെ നാളുകളായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ ലൈവായി നിർത്തിയതിനും പ്രത്യേകം നന്ദി.
1: താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരാം കേട്ടോ. ശ്രീ റെജി വൈക്കം അദ്ദേഹമാണ് സംസാരിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. അബുദാബിയിൽ നിന്ന് എന്താണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമുക്ക് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു, ബി ഡി സതീശൻ.
3: തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെങ്കിലും അതായത് അർഹിച്ച ആളുകള് ആ സ്ഥാനത്തേക്ക് വന്നു വന്നപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ കൃത്യമായിട്ട് ബി ഡി സതീശൻ വന്ന് നമ്മള് പോലും അതിന് അഭിവാദ്യം അർപ്പിച്ച് സ്റ്റാറ്റസ് ഇടാൻ, കാരണം അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമാണ്, ക്ലിയർ ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മത സാമുദായിക സംഘടനകൾക്കൊക്കെ എവിടെയും കേൾക്കുന്ന സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടിൽ ഉണ്ടാവുകയല്ലെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് നല്ല വിഷയമുണ്ട്, നല്ല സംവിധാനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാലും ഇത്തരമാരുടെ വലിയൊരു പിന്തുണ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു താൽക്കാലിക ഒരാശ്വാസമാണോ ഹൈക്കമാൻഡ് വി ഡി സതീശനെ വെച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതിനു ശേഷം ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് എടുക്കും, നമുക്ക് കോൺഗ്രസ് ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഏത് തരത്തിലേക്ക് അവര് നാളെ എന്തെങ്കിലും വലിയൊരു പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്ക് മേലെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്നൊരു തീരുമാനം ഭൂരിപക്ഷ MLA പിന്തുണ ബി ഡി സതീശനെതിരാണ്. നിലവിലെ സാഹചര്യത്തിൽ കടകക്ഷികളുടെ ലീഗ് ഉൾപ്പെടെയുള്ള കടകക്ഷികളുടെ അതിശക്തമായിട്ടുള്ള പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ടാണ് ബി ഡി സതീശന് ഈ നിലയിൽ ഒരു തീരുമാനം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞത്. പക്ഷേ ഭൂരിപക്ഷ കോൺഗ്രസ് എം എൽ എമാരും ആ ഹൈക്കമാൻഡും വി ഡി പ്രതീക്ഷനെതിരായി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം വൈകിയത്. അവർക്ക് കേസിനാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഉണ്ടാകുന്ന ഭയം ഇതൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് അവർ വി ഡി സതീശനാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിപ്പോ ഞാൻ അടുത്ത് നടക്കുമെന്നല്ല പറയുന്നത്, ഒരു വർഷമോ ആറു മാസമോ ഉണ്ടെങ്കിൽ ഇത്തരം ചർച്ചകൾ മാറും. ഭരണമോശമോ അഴിമതിയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കേസ് ഡയറക്റ്റ് വരികയും അത്തരം സാഹചര്യങ്ങളിലേക്ക് കേരളത്തിൽ പോകാൻ കോൺഗ്രസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സാധ്യതകളുണ്ട്. ഇന്ന് വകുപ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ പ്രദേശത്ത് ബി ജെ പി അധ്യക്ഷൻ 5 വർഷം കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ചേഞ്ചസ് കേരളത്തിൽ ഉണ്ടാവും. ആ ഒരു സാഹചര്യം ഈ പ്രശ്നങ്ങളും ആ പ്രതിസന്ധികളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട്, വിഷനുണ്ട് എന്നൊക്കെയാണ് അംഗീകരിക്കുന്നത്. പക്ഷെ ഇന്ന് പോലും പഴകുളം പൊതു ഒക്കെ ഇന്ന് പോലും പറഞ്ഞത് അതായത് കെ പിയിലെ താറടിച്ച് കാണിക്കുന്ന ആളുകളെ തിരുത്തണം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ എന്താകുമെന്ന് ഈ മന്ത്രിസഭയൊക്കെ വന്ന് ഇതിലെ ആശങ്കകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടുതൽ നമുക്ക് ഇനിയിടെ അറിയാൻ പറ്റുമോ?
1: ശരി, എന്തായാലും നമുക്ക് ഇപ്പൊ ആശങ്ക വേണ്ട, അത് കോൺഗ്രസ്സുകാർ ആ ആശങ്ക തീർക്കുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പൊ
3: നമുക്ക് വലിയ സന്തോഷം, കാരണം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു വേണ്ടത്. അത് വി ഡി സതീശൻ തന്നെ വന്നതിന് ഒരു
1: അതാണ് അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, 1000 അഭിവാദ്യങ്ങൾ, അതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിവാദ്യം ഇന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് വി ഡി സതീശന്റെ വിജയം. അത് വി ഡി സതീശന്റെ ഗ്രൂപ്പോ വി ഡി സതീശന്റെ രാഷ്ട്രീയം പേർന്ന വ്യക്തികളല്ല കേരളത്തിലെ ഓരോ മനുഷ്യരും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മളോട് ചോദിക്കുന്നതും അവരവരുടെ സ്റ്റേറ്റസ് ആയിട്ട് ഇടുകയും ചെയ്യുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണം, എത്രത്തോളം പ്രതീക്ഷയുടെ അമിത ഭാരവുമായിട്ടാണ് ഒരാൾ മുഖ്യമന്ത്രി ആകുന്നത്, ആ കസേരയിൽ ഇരിക്കുന്നത്, അതിനൊത്ത ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കൂടി കഴിയട്ടെ അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്, വിളിക്കാം 800-9220.
4: നമസ്കാരം.
1: നമസ്കാരം
4: അശ്വിന.
1: അശ്വിൻ, അങ്ങനെ നമുക്ക് മുഖ്യമന്ത്രിയെ കിട്ടി. തേങ്ങ ഉടച്ചു സ്വാമി, നമുക്ക് സന്തോഷമായി അല്ലേ. നമ്മൾ കുറച്ച് ഒന്ന് അമ്പരന്നിരുന്നു, കെ സി ആണോ അവസാന നിമിഷം വരുന്നതെന്ന്. അതാണ് അതാണ്, എന്താണ് വി ഡി സതീശന്റെ മുഖത്ത് ആ ഒരു ആത്മവിശ്വാസം? ഇന്നലെ തന്നെ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന അണികളുടെയും നേതാക്കളുടെയും ഒഴുക്കും ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കെ സി വേണുഗോപാലിൽ നിന്ന് രാവിലെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയായിരുന്നു അദ്ദേഹം അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്.
4: കേരളത്തിലെ യു ഡി എഫിനും കോൺഗ്രസിനും പുതിയൊരു സംസ്കാരമാണ് അദ്ദേഹം
1: തമിഴ്നാട്ടിലെ വിജയ് കൊണ്ടുവരുന്നത് പോലുള്ള ഒരു സംസ്കാരത്തിലേക്ക് പോകട്ടെ അല്ലെ. പ്രതിപക്ഷത്തെ
4: രണ്ട് സംസ്ഥാനങ്ങളും ഇത് ജനങ്ങള് ഉറ്റുനോക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഭരണം നല്ല രീതിയിൽ പോവും, ഈ രണ്ട് സംസ്ഥാനത്തെ ജനങ്ങള് ഭരണത്തെ കമ്പയർ ചെയ്യും.
1: രണ്ട് സ്ഥലത്ത് നോക്കൂ, രണ്ട് സ്ഥലത്തും ഇതുവരെ മന്ത്രിയാകാത്ത ആളുകൾ നേരിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്കാണ് വരുന്നത് അല്ലേ.
4: അതെ അതെ അതെ, വളരെ നല്ലൊരു ഭരണം ഒരു 5 വർഷത്തേക്ക് നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം.
1: തീർച്ചയായിട്ടും.
4: പിന്നെ കോൺഗ്രസിന്റെ ഒരു ഒരു രീതി എടുത്താല് ഇതൊരു പുതിയ സംസ്കാരമാണ്. ഇത് പെട്ടിയെടുപ്പുകാർക്കോ ഗ്രൂപ്പ് മാനേജർമാർക്കോ ഈ തുടിപാടുകാർക്കോ ഇതെല്ലാവർക്കും അതീതമായിട്ട് ജനങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു നേതാവിന് വേണ്ടിയിട്ട് നിന്ന ഒരു അവസരമാണ്. അത് വളരെ മാതൃകാപരമാണ്. ജാതി മത സംഘടനകളെ ഒന്നും സ്വാധീനം ചെലുത്താതെ
1: ഒരു പക്ഷെ ഒരു 1.5 പതിറ്റാണ്ട് മുൻപ് വി എസ് അച്യുതാനന്ദന് വേണ്ടി ജനം, അന്ന് സമൂഹ മാധ്യമങ്ങളൊന്നും ഇത്ര ശക്തമല്ലാതിരുന്ന കാലത്ത് പോലും ജനം തെരുവിലിറങ്ങിയിട്ട് ഒരു നേതാവിന് സീറ്റ് കൊടുത്ത് ആ നേതാവ് മത്സരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലേ. അതേ ചരിത്രം ഒരു 1.5 പതിറ്റാണ്ട് കഴിയുമ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു എന്ന്, അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നതൊക്കെ എത്ര ഉയരത്തിലാണല്ലേ.
4: അതെ അതെ അതെ അതെ, ഇത് ഇത്ര ലേറ്റ് ആയാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരാണ് ഇതിലൊരു ഈ ജനങ്ങളുടെ പൾസും കേരളത്തിൽ നടക്കുന്ന ഒരു മൂവ്മെന്റ്സും എല്ലാം അവര് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം വി എം സുധീരൻ അല്ലെങ്കിൽ വി എം കെ മുരളീധരൻ ഇവരൊക്കെ കുറച്ചൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ഇതിൽ അവസാന നിമിഷം
1: അതൊന്ന് ആലോചിച്ചൊക്കെ, താരതമ്യേന യുവാക്കളായിട്ടുള്ള നമ്മുടെ ഷാഫി പറമ്പിൽ പോലുള്ള അവർ പറയുന്ന വർത്തമാനവും കെ മുരളീധരനെ പോലെയും വി എം സുധീരനെ പോലെയും സമുന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന ഫീഡ്ബാക്കുകളും എന്ത് വ്യത്യാസമായിരുന്നു. പക്ഷെ അതിന് വലിയ വില കൊടുത്തു. കെ മുരളീധരനൊക്കെ എന്തോ എന്തൊരു കാച്ചിക്കുറുക്കി എന്തൊരു പക്വമായ രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലേ.
4: ഇത് ജനത്തിന്റെ യഥാർത്ഥമായ പകുത്ത്. ഈ ഫ്ലക്സും മുദ്രാവാക്യമായിട്ട് ഇറങ്ങിയത് ഇത് പെയ്ഡ് ആണ് അല്ലെങ്കിൽ അത് പി ആർ മാനേജ്മെന്റ് ആണ് എന്നെല്ലാം പലരും ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചു.
1: ആരാണ് മുതിർന്ന നേതാക്കളാണ് ധരിപ്പിച്ചത്? സാധാരണക്കാർ പോലും അല്ല അല്ലേ?
4: അതെ അതെ അതെ.
1: യെസ്, അപ്പൊ അതിനൊക്കെയുള്ള ഒരു വിജയമാണ്. പക്ഷെ മുൾക്കിരീടം തന്നെയായിരിക്കും വി ഡി സതീഷിനെ കാത്തിരിക്കുന്നത്.
4: അതെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്യുതാനന്ദന്റെ ഭരണത്തില് അദ്ദേഹത്തെ കൂച്ചുവെല്ലാം കിട്ടേക്ക് വരും.
1: അതെ,
4: അന്നൊരവസ്ഥ വരാതിരുന്നാൽ
1: മതി. അതെ, തീർച്ചയായിട്ടും.
4: നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കാൻ, നല്ലൊരു മന്ത്രിസഭ വരട്ടെ, നന്നായിട്ട് ഭരണം നടത്തട്ടെ.
1: യെസ് അശ്വൻ, അപ്പൊ സന്തോഷം കേട്ടോ. സന്തോഷിച്ചാട്ടെ എല്ലാവരും. വിളിക്കാൻ 8 9 2 0. മിനി പത്മ കെ സി വേണുഗോപാലിന്റെ വക്താവല്ലോ, മിനി പത്മ ബി ഡി സതീഷിന്റെ ശക്തമായിട്ടുള്ള വക്താവായി മാറിയിരിക്കുന്നു എന്ന മെസ്സേജ് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ മലയാളികളുടെ രാഷ്ട്രീയല്ലേ സംസാരിക്കുന്നത്? ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ബഹുമാനത്തോടെ ആദരവോടെ നമ്മൾ കാണുന്നു. ആരാണിത്? ബേപ്പൂരിൽ നിന്നാണ്. പി വി അൻവർ പക്ഷക്കാരനാണോ അതോ മുഹമ്മദ് റിയാസ് ആണോ?
5: അല്ല, ഞാൻ ആദ്യം നല്ലത് വരാന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് വോട്ടർ ഐ ഡി ഇല്ലാത്തൊരു സിറ്റിസനാണ്.
1: അതെ, എന്നാലും നമ്മുടെ നമ്മുടെ ഒരു മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കൊപ്പം ഏത് രാഷ്ട്രീയത്തിനൊപ്പം
5: ആളെ കുറിച്ച് എനിക്ക് മോശമായിട്ട് അനുഭവമാണുള്ളത്.
1: ആരെ കുറിച്ച്? അൻവറാണ്.
5: മന്ത്രി റിയാസിനെ കുറിച്ച്
1: മോശം അഭിപ്രായമാണോ ഉള്ളത്?
5: അല്ല, ഒരു പേഴ്സണൽ അനുഭവം ഉള്ളത് ആളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആള്. ഓക്കെ,
1: ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ. എവിടെയോ കുടുങ്ങിക്കിടക്കാൻ തോന്നുന്നു. പറ്റെങ്കിൽ ഒരു നല്ല റേഞ്ചൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഒന്ന് വിളിച്ചു നോക്കൂ കേട്ടോ. മുഹമ്മദ് റിയാസുമായിട്ട് എന്തോ പേഴ്സണൽ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കും ചർച്ച ചെയ്യേണ്ട, രാഷ്ട്രീയം ചർച്ച ചെയ്താലോ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ, കേരളത്തിന് മുഖ്യമന്ത്രി ലഭിച്ചിരിക്കുന്നു. ആരാണിത്?
6: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ശ്രീ ഷാജി, നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നു.
6: അല്ല, അഭിമാനത്തിന്റെ നിമിഷം തന്നെയല്ലേ? സംശയമില്ല, അഭിമാനത്തിന്റെ നിമിഷം. കാരണം ഈ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഞാൻ ഇത് കോൺഗ്രസിന്റെ മാത്രം, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും മനസ്സിലാക്കേണ്ട, ജനങ്ങൾക്കൊരു വികാരമുണ്ട് പൊളിറ്റിക്കലി, അതിനനുസരിച്ച് നീങ്ങിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാവരെയും മൂലക്കിരുത്താൻ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഈ വി ഡി സതീശനെ തന്നെ ഒതുക്കാനായിട്ട് ഇപ്പോഴും അദ്ദേഹം ജയിച്ച് നല്ലൊരു ഇതിൽ വന്നപ്പോഴും പല നമ്മൾ വിചാരിക്കാത്ത പല നേതാക്കളും അവിടെ ചെന്നിട്ട് കള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയ്യോ, അവിടെ കാണുന്നതെന്ന് ശരിയല്ല, ഇതൊക്കെ വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് വലിയൊരു ഡീപ്പ് സ്റ്റഡി ചെയ്ത് എ ഐ സി സി, അതിനനുസരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നത്, അതുപോലെ തിരിച്ചടി ഉണ്ടാകും എന്ന് വളരെ ദീർഘവീക്ഷണത്തോട് കണ്ടുകൊണ്ടാണ് വി ഡി സതീശനെ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട്, 13-ാമത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചത്. നമ്മൾ, ഞാൻ പറയുന്ന വലിയ കോലാഹലങ്ങളോ എന്തെങ്കിലുമൊക്കെ നാളെ നടത്തുമെന്നോ അല്ലെങ്കിൽ കൊട്ടാരം പണിയുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ആഗ്രഹിച്ചു വി ഡി സതീശൻ മുഖ്യമന്ത്രി. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോ ഇന്ത്യയിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ എന്താരാണ്, എല്ലാവരും മുണ്ടുമുറുക്ക് കൊടുക്കണം, ചെലവ് ചുരുക്കണം, എല്ലാ പ്രശ്നങ്ങളും. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ശ്രീമാൻ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പക്ഷെ അതിനെല്ലാം അപ്പുറം ജനങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ, അവിടെ എന്തൊക്കെയോ എ ഐ സി സിയിൽ അവിടെ എന്തൊക്കെയോ നടന്നു, പലവിധ ചർച്ചകൾ നടന്നു, പക്ഷെ അപ്പോഴും ഇതിനൊക്കെ ശരിയായ ഒരു വാർത്ത അവിടെ കൊടുക്കാൻ ചില മുതിർന്ന നേതാക്കൾ, താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്, മുരളീധരന്റെ നല്ല ഒരു എഫേർട്ടായിരുന്നു കേട്ടോ, വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം, അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്ന് ഫലിച്ചിരിക്കുന്നു. എന്തായാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കും. പന്നേരത്തെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ രാഷ്ട്രീയം മാറിമറിയുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവിധ അഭിനന്ദനങ്ങളും തരുന്നു ശ്രീമാൻ ബി ഡി സതീശന്.
1: ഒരുപാട് സന്തോഷം. നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നമ്മൾ മറക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. അതോടൊപ്പം പി ജെ ജോസഫ് പക്ഷവും പറഞ്ഞിട്ടുണ്ട്, എം എൽ എ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടയാളായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്. അങ്ങനെ ഘടകകക്ഷികൾ ഉറച്ചു നിന്നതിന്റെ കൂടി ഫലമായിട്ടാണ് വി ഡി സതീശൻ എന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറുന്നത്. ചെറിയ ബ്രേക്കിന് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം നമ്മുടെ ചർച്ചയിലേക്ക്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, വിളിക്കാം 800 9 2 2 0.
7: Let's talk with Mini Padma.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: Chuttu pullunna maribhoomi. ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: You're tuned into Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma.
7: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പശ്ചാത്തലത്തിൽ ആ വാർത്ത തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ, ഇന്നത്തെ മണിക്കൂറിലെ, വരും ദിവസങ്ങളിലെ, തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കുന്നത് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് സ്വാഭാവിക നീതി എന്നാണ് വി എം സുധീരൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയ നേതാവാണ് വി ഡി സതീശൻ എന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു വി എം സുധീരൻ. വിളിക്കാം 800-9220. ആരാണിത്? ബിജുമോൻ അബ്ദുൽ മജീദ്. അങ്ങനെ സന്തോഷം നിറഞ്ഞ വാർത്ത വന്നിരിക്കുന്നു അല്ലേ?
8: ഞാൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നില്ലേ?
7: പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ എന്നൊരു സംശയം.
8: ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത്, ആ ഗവൺമെന്റ് എടുത്ത വർഗീയതയുടെ മൃദു സമീപം, ആ സമയത്ത് ഒരുപാട് സാധാരണക്കാരായ ജനങ്ങള് ഉള്ളില് എന്താ പറയാ, നമ്മുടെ നാട് മലയാള നാടിനി അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ മാറിപ്പോകുമെന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ആത്മവിശ്വാസം കൊടുത്ത് വർഗീയതയുടെ സന്ധിയില്ലാതെ സംസാരിച്ച ഒരു നേതാവായിരുന്നു വി.ഡി. ശരിക്കും പറഞ്ഞ യുവാക്കളുടെ ഇടയിലും, നമ്മൾ ഈ ജൻസി പിള്ളേരെന്നൊക്കെ പറയില്ലേ, അവരുടെ ഇടയിലൊക്കെ നല്ല ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് മലയാളികളെ സ്വപ്നങ്ങളാണ് പഠിപ്പിക്കുന്നത്. അബ്ദുൽ കലാമിന്റെ ഇത് പറഞ്ഞ വീണ്ടും ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ നേരിടാനും മുന്നിൽ നിന്ന് തടുക്കാനും ഒരാളുണ്ടെന്നുള്ള ഒരു വിശ്വാസം പകർന്നു നൽകാൻ വി ഡി സതീശന് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരാള് വിജയിച്ച്, ഇത്രയും വലിയൊരു മാൻഡേറ്റ് വിജയിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതിരിക്കണമെങ്കിൽ അത് എന്തായിരിക്കും ഹൈക്കമാൻഡിനെ എന്താ ഭരിക്കുന്ന വികാരമെന്ന് നമുക്ക് മലയാളിക്ക് ചിന്തിക്കാവുന്നതല്ലേ
7: ഉള്ളൂ.
8: പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണക്കല്ല, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനായാലും മധ്യപ്രദേശിലായാലും ഒക്കെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ പെട്ടി തൂക്കികളുടെ കാര്യങ്ങൾ മാത്രമേ ഹൈക്കമാൻഡ് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരനും നേരിട്ട് ഹൈക്കമാൻഡുമായിട്ട് സമ്മതിക്കാനുള്ള അവസരമാണ്. അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ സാധാരണക്കാരായ മനുഷ്യര് ഇവർക്ക് മെസ്സേജ് അയക്കല്, ഇമെയിൽ അയക്കല്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കല്, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്തിരുന്നു സതീശൻ. അപ്പം അപ്പോഴും ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞത് അവര് എന്താ പറയാ, PR വർക്കാണ്, അതാണ് ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കാലം മാറി. ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞ് ഹൈക്കമാൻഡ് പരമ്പരാഗത രീതികൾ പിന്തുടർന്നില്ല.
7: അല്ല, പരമ്പരാഗത രീതി പിന്തുടർന്നില്ല എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞാൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കും എന്നൊക്കെ NSS ജനറൽ സെക്രട്ടറി ഒക്കെ പറയുമ്പോൾ എന്തൊരു രീതിയിലാണ് അവരുടെയൊക്കെ മനസ്സ് പോകുന്നതെന്ന് ആലോചിച്ചു പോവാണ്. നമ്മുടെ മതേതര കേരളമാണ്
8: പത്മ, ഇത് തന്നെയല്ലേ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരാനായിട്ടാണ് എല്ലാവരും സതീശൻ മുന്നിൽ നിന്ന് നയിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം.
7: അതുകൊണ്ട് തന്നെയാണല്ലോ NSS ഉം SNDP ആയാലും രണ്ട് നേതാക്കളെയും അടുപ്പിക്കാതെ അവർക്ക് രണ്ടുപേർക്കും സ്വീകാര്യനും അല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറി എന്നത് തന്നെയായിരിക്കും ഒരുപക്ഷെ VD സതീശന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്.
8: മിനിപത്മ വേറൊരു കാര്യം ഇവിടെ പറയാം. മിനിപത്മ രണ്ടുപേരെ കാര്യമല്ലേ പറഞ്ഞോളൂ.
7: അതെ,
8: ഇത് കാന്തപുരം വിഭാഗവും കൂടി VD സതീശനെതിരായിരുന്നു.
7: അതെ,
8: അപ്പം സകല വർഗീയ ശക്തികളും VD സതീശനെതിരാണ്.
7: അതെ, അവിടെയാണ് മുസ്ലിം ലീഗിന്റെ പ്രസക്തി നമ്മൾ എടുത്തു പറയേണ്ടതും. വളരെ സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അടുത്ത കോൾ, നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വിളിക്കാം 800-9000. ആരാണിത്?
9: ഹലോ, നമസ്കാരം, എന്റെ പേര് മുജീബ്.
7: മുജീബ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു, സന്തോഷമാണോ?
9: നല്ല വിശേഷം, വളരെ വളരെ സന്തോഷം.
7: ലഡു വിതരണം എവിടെന്നെങ്കിലൊക്കെ ലഡു കിട്ടിയോ? നമുക്ക് ആർക്കും കിട്ടിയില്ല കേട്ടോ, ഈ പരിസരത്ത് ആരും ലഡു ഒന്നും വിതരണം
9: ചെയ്തു. നിങ്ങൾ വൈകിട്ട് മൊബൈലേക്ക് വരണെങ്കിൽ നമ്മളെ ലുലുവിന്റെ ഓപ്പോസിറ്റ് അവിടെ നമ്മ പച്ച ഐസ്, പച്ച ലഡു, ത്രിവർണ്ണത്തിലുള്ള ഡോണറ്റ്സ് ഇതൊക്കെ റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്.
7: ആണോ? ശരി,
9: ഒരു 7 മണിയായ സമയത്ത് വരണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം കിട്ടും.
7: ആയിക്കോട്ടെ, അത് മധുരം തന്നില്ലെങ്കിൽ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് നമുക്കൊന്ന് അയച്ചു തരണം കേട്ടോ.
9: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പിന്നെ VD സതീശൻ എന്ന് പറഞ്ഞത്, അതായത് കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഒരു ജനാധിപത്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു ജനകീയ വിപ്ലവത്തിലൂടെ ഒരു മുഖ്യമന്ത്രി രോമാഞ്ചം എല്ലാവർക്കും വന്നൊരു, അതായത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമില്ലാത്തവര് പോലും, ഇപ്പൊ എന്റെ വീട്ടിലുള്ള പലരും രാഷ്ട്രീയമൊന്നും അങ്ങനെ ശ്രദ്ധിക്കാത്തവരാണ്. പക്ഷെ എന്റെ ചെറിയ മോള്, 5 വയസ്സായ മോള് വരെ ആരാണ് മുഖ്യമന്ത്രിയാവുന്ന വൈകിട്ട് വരുമ്പോ ചോദിക്കുന്ന അവസ്ഥയാണ്. അതായത് കേട്ട് കേട്ട് അവര് പോലും ചോദിക്കുന്നൊരവസ്ഥ. അപ്പോ അതിലൂടെ, അതായത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇപ്പൊ VD സതീശൻ വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകൾ സാധാരണക്കാര്, അതായത് രാഷ്ട്രീയ നിഷ്പക്ഷമായിട്ടുള്ള ഒരുപാട് ആളുകൾ, പിന്നെ ഇപ്പൊ മുമ്പത്തെ ശ്രോതാവ് പറഞ്ഞോട്ട് ജെൻസി പിള്ളേര്, ഇവരൊക്കെ VD സതീശൻ എന്നുള്ളൊരു ഫാക്ടറിനെ തന്നെയാണ് UDFന് ഇത്രയും വലിയ വിജയം ഉണ്ടായത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിനെ ധിക്കരിക്കാൻ ഒരു രമേശ് ചെന്നിത്തലക്കും അല്ലെങ്കിൽ വേറൊരാൾക്കും പറ്റൂല. ചെന്നിത്തല ഇപ്പൊ ഒന്ന് സ്വാഭാവികമായ വിഷമം, അത് നമ്മൾ മനസ്സിലാക്കും.
7: പക്ഷെ നമ്മൾ ആരും വിചാരിച്ചത്ര പൊട്ടിത്തെറിയൊന്നും ഇല്ലാത്ത നല്ല
9: രീതിയില്ല. അത് കോൺഗ്രസിലും മുൻകാലങ്ങളിൽ ഇതിലും വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പ്രതീക്ഷിച്ച പല ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഒക്കെ നിരാശകരമായിട്ട് ഒരു, പിന്നെ അതുപോലെ ഇത്രയും നീണ്ടുപോയ ചർച്ചകളാണ് അതിന്റെ ഒരു മെറിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ US പ്രസിഡന്റിനൊക്കെ തെരഞ്ഞെടുക്കുമ്പോ അവിടെ ഒരു പാർട്ടി തന്നെ 2-3 ആൾക്കാർ കുറെ സംവാദങ്ങൾ, ഡിബേറ്റുകളൊക്കെ നടത്തിയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അല്ലാതെ നമ്മളെ ഉത്തര കൊറിയയിൽ ഇപ്പൊ കിം ജോങ് ഉൻ പറയുന്നോട്ട് ഞാൻ ഇന്നാള് ഇന്നാളെന്ന് പറഞ്ഞോട്ടുള്ള രീതി നമ്മളിൽ ഇല്ല. അതുള്ള പാർട്ടികൾ അവരിപ്പോ
7: അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രതിപക്ഷ നേതാവും വന്നു കേട്ടോ. ആരാണെന്ന് മനസ്സിലായോ?
9: ആരാണ്? ഇല്ല, ഞാൻ ന്യൂസ് ഒന്നും കണ്ടില്ല.
7: ആരാണ്? ഞാൻ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ആരാണ്?
9: പിണറായി ആവെന്ന് വിചാരിച്ചിരുന്നു.
7: യെസ്, പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രതിപക്ഷ
9: നേതാവ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെ പറഞ്ഞു. എന്നാലാ അതൊരു ശക്തമായൊരു സഭ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഏകപക്ഷീയമായി പോകരുത്. കാരണം
7: ഷാജിനോടൊക്കെ
9: സംസാരിക്കണെങ്കിൽ കുറച്ചൊരു സീനിയോറിറ്റി തന്നെ വേണം.
7: അതാണ് പറഞ്ഞത്, കെ എം ഷാജി ധർമ്മടത്ത് റഷീദ് പിന്നെ ഇങ്ങനെ
9: ജയിക്കും,
7: അങ്ങനെ ചെയ്യരുത്. ഞങ്ങൾക്ക് സഭയിൽ പിണറായിയെ നേരിട്ട് വേണം.
9: തീർച്ചയായിട്ടും ഇനി KK രമ സ്പീക്കറിനായിട്ട് വന്നുകഴിഞ്ഞാൽ മാഡം സാറിനൊക്കെ
7: വിളിക്കേണ്ടതിനുള്ള അതിനുള്ള സാധ്യത ആവശ്യത്തിന് കോൺഗ്രസിൽ തന്നെ ആൾക്കാർ അവിടെ ഇരിക്കാനിരിക്കുമ്പോഴാണ് അവര് രമയ്ക്ക് സീറ്റ് കൊടുക്കുന്നത്. അങ്ങനെ സ്വപ്നം കാണണ്ട, ഇത് കോൺഗ്രസ് ആണ് പാർട്ടി.
9: ഒരു ലേഡി എന്നുള്ളൊരു പരിഗണനയും ഒക്കെ കൂടിയാവും. ഇപ്പൊ സ്ത്രീ സംവരണത്തിന്റെയും മറ്റേ
7: അതിനെന്താ ഇഷ്ടം പോലെ ഇല്ലേ? അവിടെ ബിന്ദു കൃഷ്ണയുണ്ട്, ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്, അങ്ങനെ നേതാക്കൾക്കാണ് അവിടെ പഞ്ഞം. അതുകൊണ്ട്
9: നേതാക്കളെ അതിപ്രസരം, ജനാധിപത്യത്തിന്റെ അതിപ്രസരം ഒക്കെ അതിപ്രസരമാണ്. അപ്പൊ ആ ഒരു സുകുമാരൻ നായർ പറഞ്ഞോട്ട്
7: നോക്കാം. സന്തോഷം കേട്ടോ വിളിച്ചതിൽ. ഒരു കോള് കൂടി എടുക്കാം. കേരളത്തിന് അങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സന്തോഷമായില്ല ഇന്ന് രണ്ട് വാർത്തകൾ.
10: എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി പ്രതീക്ഷിച്ച ഒരു മുഖ്യമന്ത്രി തന്നെയാണ് വന്നത്.
7: അതെ,
10: അതെല്ലാരും അത് എന്താ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് അതില്. രണ്ടാമത് ഉള്ള പറയാനുള്ള കാര്യം, പുള്ളിക്ക് ഒരുപാട് എന്താ പറയുക ഭീഷണങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അതെല്ലാം ചെയ്യാൻ കഴിയട്ടെ. അതിന് ഈ പാർട്ടിയുടെ പിന്തുണ, അതായത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കെട്ടിവെച്ചിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഇരുന്നത് പോലെ ഈ UDA കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം പിന്തുണ കൊടുത്താൽ മാത്രമേ ആ പ്രതീക്ഷയ്ക്ക് ഒത്തവർക്ക് ഭരിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് ഞാൻ
7: പ്രതീക്ഷിക്കുന്നത്.
10: അതുമല്ല, ഈ കുറെ കേസുകളുണ്ട്. ഈ ഇവര് ഒരു നീക്കുപോക്കിന് നിൽക്കാതെ നവീൻ ബാബു അടക്കമുള്ള ആളുടെ മരണം, ഇങ്ങനെയുള്ള ഒരുപാട് കേസുണ്ട്. സഹകരണ ബാങ്ക് തട്ടിപ്പ്, ഇതൊക്കെ അന്വേഷിക്കണം. അന്വേഷിച്ച് കുറ്റവാളികളുണ്ടെ കൊണ്ടുവരണം. കാരണം ഇത് ഇത്രയും കാലം അവർ തമ്മിൽ LDF UDF ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റിവെച്ച് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കൂടെ അദ്ദേഹം ശ്രമിച്ച് നല്ലൊരു ഭരണം കാഴ്ച വെച്ചാൽ ഇവരൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ
7: വളരെ നന്നായിട്ട് പറഞ്ഞു ശ്രീ സുധീർ. അപ്പൊ ഇന്നത്തെ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും, നമ്മുടെ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു, നമ്മുടെ കേരളത്തിന് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിരിക്കുന്നു. ഇനി നിയമസഭയിൽ വി ഡി സതീശൻ പിണറായി വിജയൻ യുഗത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
1: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയാണ് വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചത്. KC വേണുഗോപാലിന്റെ പേര് അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്നെങ്കിലും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ അനുനയത്തിന് വഴങ്ങുകയായിരുന്നു. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും കേരളത്തിലെ പൊതുവികാരം മാനിച്ചും വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും വി ഡി സതീശന് അനുകൂലമായി. എംഎൽഎമാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മുതിർന്ന നേതാക്കളുടെ വിവരണങ്ങളും ജനങ്ങളുടെ വികാരവും വിശദമായി പരിഗണിച്ചാണ് തീരുമാനമെടുത്തതെന്ന് AICC വിശദീകരിക്കുന്നു. വി ഡി സതീശന് വേണ്ടി കേരളത്തിൽ ആകെയുണ്ടായ ശക്തമായ ജനവികാരമാണ് AICC തീരുമാനത്തെ സ്വാധീനിച്ചത്. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മുഖ്യമന്ത്രിയായി തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിക്കും ജനത്തിനും സഹപ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കും നന്ദി അറിയിച്ച വി ഡി സതീശൻ. തന്നിൽ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം, ദൈവികമായ നിയോഗമെന്നും വി ഡി സതീശൻ. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരെടുത്തു പറഞ്ഞ് അദ്ദേഹം നന്ദി അറിയിച്ചു. കേരളത്തെ രക്ഷിക്കാൻ നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കണം, എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും വി ഡി സതീശൻ. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വി ഡി സതീശൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും KC മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ ജനം വളരെ പ്രതീക്ഷയോടെ വൻ ഭൂരിപക്ഷം നൽകി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് UDF സർക്കാർ കേരളത്തിൽ ഉണ്ടാകും. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എന്ന് KC വേണുഗോപാൽ. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ KC വേണുഗോപാലിന് നിരാശയില്ലെന്ന് കെ സുധാകരൻ. KC വേണുഗോപാലിന് ഇനിയും സമയമുണ്ട്. AICC തീരുമാനത്തിൽ വേണുഗോപാൽ സന്തുഷ്ടനാണെന്നും ഡൽഹിയിൽ KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരന്റെ പ്രതികരണം. നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശനെ പിന്തുണച്ച് കത്ത് നൽകി രമേശ് ചെന്നിത്തല. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെങ്കിലും പിന്തുണ അറിയിച്ച് കത്ത് നൽകുമെന്ന് ചെന്നിത്തല. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോയ ചെന്നിത്തല വൈകിട്ട് നടക്കുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ടുണ്ട്. തന്റെ അതൃപ്തി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നാണ് വിവരം. ഇന്ന് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു. കേരളത്തെ നയിക്കാൻ വന്ന യോഗം UDF വി ഡി സതീശന് നൽകിയതിൽ അതിയായ സന്തോഷമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ ആന്റണി. ഹൈക്കമാൻഡ് തീരുമാനത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ആന്റണി. ആർപ്പ് വിളിച്ചവർ കല്ലെറിയുന്ന സാഹചര്യം ഇനിയും ആവർത്തിക്കരുതെന്ന് കെ ആന്റണി. ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം. ജനങ്ങളാണ് വലുത്, നേതാക്കളല്ല. ജനവികാരം എപ്പോഴും കൺതുറന്ന് കാണണമെന്ന സൈബറിടത്തിൽ വിമർശനം. KC വേണുഗോപാലിന് വേണ്ടി വാദിച്ച ഷാഫിക്ക് സൈബറിടത്ത് വലിയ വിമർശനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് കളിക്കാർ ഇനി കുറച്ച് മാറി നിൽക്കണമെന്ന വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാരോപിച്ച ഒരു വിഭാഗം ഷാഫി പറമ്പിലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച മുസ്ലിം ലീഗ് നേതൃത്വം. ഹൈക്കമാൻഡ് തീരുമാനം സ്വാഗതാർഹമെന്നും കേരള ജനതയ്ക്കൊപ്പം ലീഗും അത് അംഗീകരിക്കുന്നുവെന്ന് പാണക്കാട് സാധിക്കലി ഷിഹാബ് തങ്ങൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടതെന്നും സുകുമാരൻ നായർ. കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്നു. കേരളത്തിന് ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവുമായിരിക്കുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷത്തെ പിണറായി വിജയൻ നയിക്കുമെന്ന് പാർട്ടി അല്പസമയം മുൻപ് അറിയിച്ചു. സിപിഎമ്മിന്റെ സംസ്ഥാന സമിതിയിലാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. ഇതാദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. 10 വർഷത്തെ തുടർ ഭരണത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ശേഷം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം കൊടുക്കുന്നത് തീർച്ചയായും പിണറായി വിജയൻ. സർക്കാർ രൂപീകരണത്തിനായി അവകാശവാദം ഉന്നയിച്ച് ഇന്ന് തന്നെ പിണറായി വിജയൻ ഗവർണറെ കണ്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. 102 MLA പിന്തുണയുണ്ടെന്ന് ഗവർണറെ അറിയിക്കും. അതിനുശേഷം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. വിശദവാർത്ത 6 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening. Studio clock il ippol samayam 5 mani kaiñu 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 54%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

trending song of the hour.

മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു.

കറയായിരുന്നത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല, അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യഫാം.

0: Obsessive.
1: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോം ആണ് കേൾക്കാൻ വേണ്ടി പോകുന്നതല്ല, കേട്ട് തുടങ്ങിയിരിക്കുന്നത്. 5 മണി കഴിഞ്ഞിരിക്കുകയാണ്, സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 13 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കാലാവസ്ഥ മാറിയതിൻ്റെ ആണോ എന്നറിയാൻ വയ്യ. നല്ലൊരു തൊണ്ടക്കിപിടുത്തവും ഫീവറും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അല്പം സംസാരം കുറച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് തന്നെയായിരിക്കും കൂടുതൽ താല്പര്യം എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ദിവസം, ആക്ച്വലി May 14th എന്ന് പറയുന്ന ഈ ഒരു ദിവസം, ഒരുപക്ഷെ കേരളത്തിന്റെ ആ ഒരു നിയമസഭാ ചരിത്രത്തിൽ, ഇലക്ഷൻ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ദിവസങ്ങൾ, ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ വിധി വന്നതിന് ശേഷം ഓൾമോസ്റ്റ് 10 ദിവസങ്ങൾ കാത്തിരിപ്പിന് ആ ഒരു വിരാമം കുറിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആ ഒരു സീറ്റിലേക്ക്, ആ ഒരു കസേരയിലേക്ക് അവരോധിക്കപ്പെടുന്നത്. ആരാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇത്രയും വലിയൊരു കാത്തിരിപ്പ് ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ മിനി പത്മയുടെ വാക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ കഴിഞ്ഞ വീഡിയോ വെച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു 96 മറ്റോ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആവേണ്ട സമയത്ത് അന്ന് മാത്രമായിരുന്നു, അതും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടായതുകൊണ്ട് മാത്രം. അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് CPM എടുത്തു കാണിച്ച വ്യക്തി പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, VS പരാജയപ്പെട്ടു പോയതുകൊണ്ട് മാത്രമാണ് ആ ഒരു 8 ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ 10 ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ, തമാശകൾ, ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഒരുപാട് കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ജനാധിപത്യപരമായ ചർച്ചയിലൂടെ, കൃത്യമായ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് VD സതീശൻ. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മുൻപത്തെ പ്രതിപക്ഷ നേതാവ് വരുന്നു. ഇപ്പോഴേ വൈകുന്നേരത്ത്, സ്വല്പം മുൻപേ നമ്മൾ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുകയാണ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് മുൻ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ എത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നേരെ ഉൾട്ട ആ ഒരു ആൾട്രേഷൻ പരിപാടിയാണ് ഇത്തവണ നടക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനമനസ് അറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വന്നതെന്ന് തന്നെ പറയാം. എനിക്ക് ആധികാരികമായിട്ട് രാഷ്ട്രീയമോ കാര്യമോ അങ്ങനെയൊന്നും പറയല്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ജനങ്ങളെല്ലാവരും ഈ ഒരു ഇലക്ഷൻ സമയത്ത് UDFന്റെ മുഖമായിട്ട് എടുത്തു കണ്ട ചിത്രങ്ങളിലൊന്ന് തന്നെയായിരുന്നു VD സതീശൻ്റെത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് വലിയ സ്വീകാര്യത തന്നെയാണ് സോഷ്യൽ മീഡിയ കോളങ്ങളിലും ജനങ്ങൾക്കിടയിലും ഒക്കെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. 86-87 കാലഘട്ടത്തിൽ KSU രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ VD സതീശൻ. അതിനുശേഷം അദ്ദേഹം 96 ആദ്യമായി പറവൂരിൽ നിന്ന് മത്സരിച്ചു, പക്ഷേ അന്ന് പരാജയമായിരുന്നു. 2001 പറവൂരിൽ നിന്ന് വീണ്ടും മത്സരിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് എത്തി. ആൻഡ് അതിനുശേഷം 2006 ചീഫ് വിപ്പായിരുന്നു. 12 നിയമസഭയിൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പായിരുന്നു. അതിനുശേഷം 2011 കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ മന്ത്രിസ്ഥാനമൊന്നും വഹിച്ചിട്ടില്ല. പക്ഷേ മന്ത്രിസ്ഥാനം വഹിക്കാതെ ഡയറക്ട്ലി മുഖ്യമന്ത്രിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റ് കൂടി VD സതീശൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ അറിവും മിനി പത്മയുടെ വീഡിയോ തന്നെ കിട്ടിയത് കേട്ടോ. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടിടത്തല്ല നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ശരിക്കും ഈ ഒരു പദവിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് മെജോറിറ്റി ഓഫ് നമ്മളിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ VD സതീശൻ്റെ ആ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്ന ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നേരനുഭവങ്ങൾ. VD സതീശൻ്റെ ജീവിതവും രാഷ്ട്രീയവും എന്ന പേരിൽ ഒലിവ് പബ്ലിക്കേഷൻസ് പുറത്തുവിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏഡ് പറയുന്നത് 1989 KSU സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ, അന്ന് KSU എന്ന് പറയുന്ന സ്റ്റുഡൻറ് യൂണിയൻ്റെ ഭാരവാഹി എന്ന നിലയിൽ സംസ്ഥാന പ്രസിഡന്റ് ഇദ്ദേഹമാകും, അല്ലെങ്കിൽ ഇദ്ദേഹമാകും എന്ന് കംപ്ലീറ്റ്ലി ഇദ്ദേഹം ഉറപ്പിച്ച്, മനസ്സിലുറപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് KC വേണുഗോപാൽ വിദ്യാർത്ഥിയായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. അദ്ദേഹം VD സതീഷിനേക്കാൾ സീനിയർ ആയിരുന്നു. മാത്രമല്ല മുൻപ് KSU വൈസ് പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ചില പെർട്ടിക്കുലർ റീസണുകളൊക്കെ കാരണം അന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്ന KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം VD സതീശൻ നഷ്ടമാവുകയും KC വേണുഗോപാൽ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥയിൽ വളരെ വിശാലമായിട്ട് ആ ഒരു പോർഷൻ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ കാലത്തിൻ്റെ കാവ്യനിധി എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ ഏറെ ചർച്ചകൾക്കൊടുവിൽ KC വേണുഗോപാലിനെ ഉൾപ്പെടെ പരിഗണിച്ചിരുന്ന ഒരിടത്തേക്ക് VD യിലൂടെ വീണ്ടും ആ ഒരു സ്ഥാനം അദ്ദേഹത്തിലേക്ക് ചേരുന്ന സമയത്ത് കാലത്തിൻ്റെ കാവ്യനിധി തന്നെ നമുക്ക് അതിനങ്ങ് വയ്ക്കാം. ഇനി എന്തായാലും എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അധികാരിയായിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ഈ ഒരു ദിവസം അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അവരോധിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിൽ നമ്മൾ ലോക ജനതയ്ക്ക് മുന്നിലേക്ക് മലയാളികൾ എടുത്തു വയ്ക്കുന്ന മുഖമായിട്ട് മാറുകയാണ് VD സതീശൻ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും സപ്പോർട്ടും. തീർച്ചയായിട്ടും ഒരു മികച്ച ഭരണം അടുത്ത 5 വർഷക്കാലത്തേക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് വേറെയും കുറേയധികം വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയുള്ള പേരൻസിനൊക്കെ വേണ്ടിയിട്ട് ചില പദ്ധതികൾ ചില പരിപാടികളൊക്കെ സ്കൂളുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കുറിച്ച് പറയാം.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം, പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
3: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
2: ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 800-6624.

എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. കേരളത്തിനോട് ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആകെ തുകയിലുള്ള ഒരു ലിസ്റ്റ് പറയാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? ഈ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന പേര് തീർച്ചയായിട്ടും വിജയുടെ പേര് തന്നെയായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിലാണ് വിജയുടെ ഒരു കംപ്ലീറ്റ് സ്വത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ആസ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച രേഖകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 600 കോടിക്ക് മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആസ്തി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി അത് വിജയ് അല്ല എന്നുള്ളതാണ് വാസ്തവം. വിജയ്ക്ക് ഈ ഒരു ലിസ്റ്റിൽ 2nd സ്ഥാനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1st സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണ്, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ ഒരു ചെറിയ കൗതുകം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. പറയാം പറയാം, അതിലേക്ക് എന്തായാലും കടക്കാം. അതിന് മുൻപായിട്ട് ഒരു ജാമ്യം എടുക്കാനുള്ള എന്താണെന്ന് വെച്ച് ഈ ആസ്തി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇലക്ഷൻ കമ്മീഷനിൽ അവർ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളെ അധികരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ലിസ്റ്റിൽ ഒരു 10 പേരുടെ പേരുണ്ട്. ഇതിൽ 10th സ്ഥാനത്തുള്ളത് ഗോവയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രമോദ് സാവന്താണ് കേട്ടോ. പ്രമോദ് സാവന്ത് 2019 മുതൽ ഗോവയിലെ മുഖ്യമന്ത്രിയാണ്, ബി ജെ പി നേതാവാണ്. അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 23 കോടി രൂപയാണ്. 9th സ്ഥാനത്ത് 2021 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര പട്ടേലാണ്. അദ്ദേഹത്തിന് 24 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. തെലങ്കാനയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ ഒരു ലിസ്റ്റിൽ 8th സ്ഥാനത്താണ്. നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തെലങ്കാനയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഈ ഒരു ലിസ്റ്റിൽ 8th സ്ഥാനത്താണ്, ആസ്തി 30 കോടി. 7th സ്ഥാനത്ത് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയുടെ NDA മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയും 6th സ്ഥാനത്ത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മഹാൻ യാദവുമാണ്. അപ്പോൾ യഥാക്രമം 38 കോടിയും 42 മോഹൻ യാദവുമാണ് കേട്ടോ. മോഹൻ യാദവുമാണ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവുമാണ് ഈ ഒരു ലിസ്റ്റിൽ 7th ഉം 6th സ്ഥാനത്തുമായിട്ടുള്ളത്. ആൻഡ് യഥാക്രമം 38 കോടിയും 42 കോടിയുമാണ് ഇവരുടെ ആസ്തി. അപ്പോൾ ഇനി ആ ഒരു ഫൈനൽ 5 വരികയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ആ ഒരു 5 ലാസ്റ്റ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അതിൽ 5th സ്ഥാനത്തുള്ളത് 46 കോടി രൂപയുടെ ആസ്തിയുമായിട്ട് നാഗാലാൻഡിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നീഫ്യു റിയോ ആണ്. ആൻഡ് ബാക്കിയുള്ള സ്ഥാനങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ നമ്മുടെ അതിൽ ഒരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനമല്ലാത്ത ഒരു സംസ്ഥാനം വന്നിട്ടുണ്ട്. 4th സ്ഥാനത്തുള്ളത് കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയാണ്. അദ്ദേഹത്തിന് 51 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. 332 കോടി രൂപയുടെ ആസ്തിയുമായിട്ട് പേമ കണ്ടു, അതായത് അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ 3rd. ആൻഡ് 2nd ഓഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയാണ്. അദ്ദേഹത്തിന് 602 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് യെസ്, ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രി, അത് നമ്മളീ പറഞ്ഞ പോലെ ക്യാഷിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ആസ്തി. ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ ആസ്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പത്ത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആ ഒരു സ്നേഹവും ജനവികാരവുമാണ് എന്നുള്ളതാണ് നമ്മൾ ആകത്തുകയിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ബ്യൂട്ടിയായിട്ട് കാണാറുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ കൈക്കൊള്ളുന്ന അവരുടെ കൈവശമുള്ള ആസ്തികളുടെ കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൻ്റെ പ്രസക്തി അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഈ ലിസ്റ്റിൽ 1st സ്ഥാനത്ത് ആരാണ് എന്നുള്ളത് പറയുന്നതിന് മുൻപായിട്ട് നിയുക്ത മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വി ഡി സതീശൻ്റെ ആസ്തി എത്രയാണെന്ന് നോക്കാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള കണക്കുകൾ പ്രകാരം മൊത്തത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള സ്വർണം, വീടിൻ്റെ നീക്കിയിരിപ്പ്, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും ഏതാണ്ട് 6 കോടിയോളം മൂല്യമുള്ള ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇല്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ 1st സ്ഥാനത്തുള്ളത് തെലങ്കാനയുടെ മുഖ്യമന്ത്രി, തെലങ്കാനയുടെയല്ല, ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള എൻ ചന്ദ്രബാബു നായിഡുവാണ്. അദ്ദേഹത്തിന് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലുള്ള ഓഹരിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻസ് അവർ പറയുന്നത്. ആൻഡ് ഇത് പ്രകാരം അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തിയായിട്ട് കണക്കുകൂട്ടിയിരിക്കുന്നത് 950 കോടി

0: ാണ് കേട്ടോ. 950 കോടി രൂപയോളം ആസ്തിയുള്ള എൻ ചന്ദ്രബാബു നായിഡുവാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രി എന്നതാണ് ഈ ഒരു ലിസ്റ്റ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈ ലെസ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കാനാണെങ്കിൽ മക്തൂം സ്ട്രീറ്റിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എക്സാക്ട്ലി അറൌണ്ട് ആ ഒരു ഇത്സലാത്ത് ബിസിനസ് സെന്റർ ഒക്കെ വരുന്നിടത്ത് വേറെ ഭാഗത്തൊക്കെ ആയിട്ട് ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല കഞ്ചസ്റ്റഡ് സാഹചര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒമർ ബിനാത്താബ് സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് കയറുന്ന ആ ഒരു ഇടത്തും അത്യാവശ്യം നല്ല കഞ്ചഷൻസ് കാണുന്നുണ്ട്. സോ ആ ഒരു എൻ്റെ സ്ട്രെച്ച് കുറച്ചധികം പാക്ഡാണ്. പിന്നെ യൂഷ്വലി ഒരു അൽഗുറൈ സെന്ററൊക്കെ എത്തുന്ന സമയത്ത് ആ ഒരു യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രാഫിക് കഞ്ചഷൻ അറിയാലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് ഇതുകൂടി ആഡ് ഓൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ ആ ഒരു ഏരിയയിൽ ഫോം ആയതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ പാക്ഡ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡിൽ യൂഷ്വലി ഉള്ളതിനേക്കാൾ കുറച്ചധികം കഞ്ചഷൻ കൂടുതലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നത്. റിബാ സ്ട്രീറ്റിലും സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മേജർ റോഡ്സിലൊക്കെ കുറച്ചധികം ട്രാഫിക് എക്സ്ട്രാ കാണുന്നുണ്ട്. കുറേ ആൾക്കാർ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ടിരുന്ന് കംപ്ലീറ്റ് ആൾക്കാർ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ? ഇന്ന് പ്രത്യേകിച്ച് ഓഫീസിൽ പോകേണ്ട ആവശ്യമല്ലോ ഉണ്ടായിരുന്നോ? എന്തായാലും നല്ല കഞ്ചഷൻസ് കാണുന്നുണ്ട് ഷെയ്ഖ് റാഷിദ് റോഡിലും റിബാ സ്ട്രീറ്റിലും. അതുതന്നെയാണ് അവസ്ഥ എയർപോർട്ട് സ്ട്രീറ്റിലും. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലുള്ള കഞ്ചഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകളിൽ കാണുന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ കൂടി ഒന്ന് വിളിച്ചറിയിച്ചോളൂ. നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാം.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Noural Sama Medical Center avadhirippikkunnu free GP consultation camp. Visit visa holders, joli nashtapettalum insurance illengilum May 9th thiyathi Alkharamayilum, May 16th Alnadayilum. Ravile 10 mani mudal vaikitta 6 mani vare free medical service. Mattu divasangalil ജി പി കൺസൾട്ടേഷന് വെറും 30 dirhams. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ ന്യൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 052-535-2084.
0: You're listening to Home 92.2 FM. Home is a feeling.

വാഴാവണ്ണ ആക്ച്വലി തിയേറ്ററുകളിൽ വലിയൊരു വിജയമായി മാറി. പക്ഷെ ആ സമയത്ത് മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് വാഴാവണ്ണ. അല്ല, വാഴ ടു വലിയ വിജയമായി മാറി. ഇപ്പോൾ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് വാഴ വൺ അല്ലെ. കാരണം വാഴ വൺ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത സിനിമയായിരുന്നു. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ടൊക്കെ കണ്ടിട്ടുള്ള പലരും സിനിമകളുടെ ലോകത്തേക്ക് എത്തിച്ചേരുകയും ആൻഡ് അവിടെ അത്രയധികം പ്രേക്ഷകർ തങ്ങളുടെ ടാലന്റ് കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ കൂടെ കൂട്ടുകയും ചെയ്തു. വലിയൊരു വിജയമായി മാറിയ സിനിമയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഇനി തേർഡ് പാർട്ട് ഉൾപ്പെടെ വരാനിരിക്കുമ്പോഴേക്കും ഒരുപാട് സംവിധായകർക്കും ഒരുപാട് പുതിയ പ്രതിഭകൾക്കും ഒക്കെ മലയാള സിനിമയിലേക്ക് വരാൻ വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുത്ത ചിത്രമായിട്ടാണ് നമ്മൾ വാഴയെ കണക്കാക്കാറുള്ളത്. അപ്പോൾ എന്തായാലും വാഴയുടെ സംവിധായകൻ അദ്ദേഹം അതിനുശേഷം ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിനിടയിൽ വേറെ ചിത്രങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആനന്ദ് മേനോൻ, ആനന്ദ് മേനോൻ്റെ ഏറ്റവും പുതിയൊരു സിനിമ കഴിഞ്ഞ ദിവസം അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിനു മുൻപ് ഗൗതമൻ്റെ രഥം എന്ന് പറഞ്ഞൊരു പടം, നമ്മുടെ നീരജ് മാധവ് നായകനായ ഒരു പടം ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിനുശേഷം വാഴ വണ്ണിന് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം ഹാപ്പി ലൂപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മഞ്ജു വാര്യരാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. ഒപ്പം മുകേഷ് എത്തുന്നുണ്ട്. ആൻഡ് ഇവരെ രണ്ടുപേരെയും കൂടാതെ ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മറ്റൊരു വ്യക്തി കേട്ടോ. എനിക്ക് ഭയങ്കര ഒറ്റ പടം കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടെക്നീഷ്യൻ, സംവിധായകനാണെന്ന് പറയാം, നടനാണെന്ന് പറയാം. അത് പക്ഷേ അദ്ദേഹം മലയാളിയല്ല, മലയാളത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മലയാള പടമല്ലേ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്രേത സിനിമയായിരുന്നു സൂ ഫ്രം സോ എന്ന് പറഞ്ഞ ഒരു കന്നഡ സിനിമ. അത് ആ ഒരു മാംഗ്ലൂരിയൻ ബെൽറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു കന്നഡ സിനിമയാണ്. വലിയൊരു വിജയമായി മാറിയ സിനിമയാണ്. അതിന്റെ സംവിധായകൻ, അതിലെ നായകനായിട്ട് അഭിനയിച്ച ജെ പി തുമിനാട് മലയാളത്തിലേക്ക് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് ഹാപ്പി ലൂപ്പ്. അപ്പം ആ സിനിമ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഭയങ്കര രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ചിത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, പടം നയിച്ചവൻ നാട് ഭരിക്കും, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വി ഡി സതീശന് പിന്തുണയുമായി കെ സി വേണുഗോപാൽ, ചെന്നിത്തലയ്ക്ക് അതൃപ്തി. വി ഡി സതീശൻ മുഖ്യമന്ത്രി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഡൽഹിയിൽ എ ഐ സി സി ആസ്ഥാനത്ത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചത്. കെ സി വേണുഗോപാലിന്റെ പേര് അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്നെങ്കിലും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ അനുനയത്തിന് വഴങ്ങുകയായിരുന്നു. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും കേരളത്തിലെ പൊതുവികാരം മാനിച്ചും വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും വി ഡി സതീശന് അനുകൂലമായി. എംഎൽഎമാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മുതിർന്ന നേതാക്കളുടെ വിവരങ്ങളും ജനങ്ങളുടെ വികാരവും വിശദമായി പരിഗണിച്ചാണ് തീരുമാനമെടുത്തതെന്ന് AICC വിശദീകരിക്കുന്നു. വി ഡി സതീശന് വേണ്ടി കേരളത്തിലാകെയുണ്ടായ ശക്തമായ ജനവികാരം AICCയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിരുന്നു. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. എംഎൽഎമാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ കെ സി വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മൂന്ന് മുൻ KPCC അധ്യക്ഷന്മാരുടെ ഉറച്ച നിലപാടും ഹൈക്കമാൻഡിനെ സതീശനിലേക്ക് എത്തിച്ചതിൽ നിർണായക ഘടകമായെന്നാണ് വിലയിരുത്തുന്നത്. വി ഡി സതീശൻ ഇപ്പോൾ ലോക്ഭവനിൽ എത്തിയിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിന് ഗവർണർക്ക് മുന്നിൽ അവകാശവാദം ഉന്നയിക്കും. അതിനിടെ നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശനെ നേരത്തെ തെരഞ്ഞെടുത്തു. സണ്ണി ജോസഫ് പ്രമേയം അവതരിപ്പിച്ചു. ഐക്യകണ്ഠേന അത് അംഗീകരിച്ചു എംഎൽഎമാർ. മന്ത്രിസഭാ രൂപീകരണം കെ സിയുമായി ആലോചിച്ചെന്ന് വി ഡി സതീശൻ. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് വി ഡി സതീശന്റെ പ്രതികരണം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി കെ സി വേണുഗോപാൽ കേരളത്തിലെത്തും. കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പിൽ തന്റെ കൂടെ നിന്നു. 2001-ൽ പറ്റിയ അബദ്ധം ഇനിയുണ്ടാകരുത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ടീം കോൺഗ്രസായി എല്ലാ എംഎൽഎമാരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന വി ഡി സതീശന്റെ പ്രതികരണം. രമേശ് ചെന്നിത്തല, ദീപക് ജോയ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രിയായി തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിക്കും ജനത്തിനും സഹപ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കും നന്ദി അറിയിച്ച് വി ഡി സതീശൻ. തന്നിൽ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം, ഇത് ദൈവികമായ നിയോഗമെന്നും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരെടുത്തു പറഞ്ഞ് അദ്ദേഹം നന്ദി അറിയിച്ചു. കേരളത്തെ രക്ഷിക്കാൻ നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കണം. എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകും. പുതിയ കേരളം ഉണ്ടാക്കാൻ നല്ല ടീം ആവശ്യം. കോൺഗ്രസിന്റെ പ്രചരണത്തെ നയിച്ചത് രമേശ് ചെന്നിത്തല, തന്റെ നേതാവാണ് അദ്ദേഹം. AICCയുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചത് കെ സി വേണുഗോപാൽ. അവർക്കും ഘടകകക്ഷി നേതാക്കൾക്കും AICC നേതാക്കൾക്കും ദീപാദാസ് മുൻഷിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും വി ഡി സതീശൻ നന്ദി അറിയിച്ചു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിനന്ദനങ്ങൾ നേർന്ന കെ സി വേണുഗോപാൽ MP. വി ഡി സതീശന് എല്ലാ പിന്തുണയും നൽകും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പൂർണ്ണ സംതൃപ്തനെന്നും AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. കേരളത്തിലെ ജനം വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് UDF സർക്കാർ കേരളത്തിൽ ഉണ്ടാകും. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തത്തിനൊപ്പമാണ് താൻ നിൽക്കുന്നത്. അടിയുറച്ച കോൺഗ്രസുകാരനാണ്. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാകും തീരുമാനം എടുത്തിട്ടുണ്ടാകുക എന്നും കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ കെ സി വേണുഗോപാലിന് നിരാശയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ MP. കെ സി വേണുഗോപാലിന് ഇനിയും സമയമുണ്ട്. AICC തീരുമാനത്തിൽ വേണുഗോപാൽ സന്തുഷ്ടൻ. ഡൽഹിയിൽ കെ സിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശനെ പിന്തുണച്ച് കത്ത് നൽകി രമേശ് ചെന്നിത്തല. എന്നാൽ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും പിന്തുണ അറിയിച്ച് കത്ത് നൽകുമെന്നും ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. അതൃപ്തി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നും വിവരം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സീനിയോറിറ്റി പരിഗണിച്ചില്ലെന്നാണ് ചെന്നിത്തലയുടെ ആക്ഷേപം. കേരളത്തെ നയിക്കാനുള്ള നിയോഗം യു ഡി എഫ് വി ഡി സതീശന് നൽകിയതിൽ അതിയായ സന്തോഷമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി. ഹൈക്കമാൻഡ് തീരുമാനത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും എ കെ ആന്റണി. ആർപ്പ് വിളിച്ചവർ കല്ലെറിയുന്ന സാഹചര്യം ഇനിയും ആവർത്തിക്കരുതെന്ന് എ കെ ആന്റണിയുടെ പ്രതികരണം. വി ഡി സതീശന് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന മുസ്ലിം ലീഗ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വാഗതാർഹമെന്നും കേരള ജനത ലീഗിനൊപ്പം അതും അംഗീകരിക്കുന്നുവെന്ന് പാണക്കാട് സാധിക്കിലെ ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അറിയാനായി ഇന്നും മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ചിരുന്നുവെന്നും തങ്ങളുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞുവെന്നും ലീഗ് നേതൃത്വം. ലീഗിന്റെ മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തതിൽ പ്രതികരിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് സുകുമാരൻ നായർ. മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടതെന്നും സുകുമാരൻ നായർ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. സിപിഎം സംസ്ഥാന സമിതിയിലാണ് തീരുമാനമായത്. 10 വർഷം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതാദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന സിപിഎം സംസ്ഥാന സമിതിയാണ് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ സിപിഎം തീരുമാനമെടുത്തത്. മറ്റ് വാർത്തകളിലേക്ക്. നീറ്റ് യു ജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ബിജെപി പ്രവർത്തകനും സഹോദരനും അറസ്റ്റിൽ. രാജസ്ഥാൻ സ്വദേശി ദിനേശ് ബിൻവാളും സഹോദരനുമാണ് പിടിയിലായത്. ഇവർ ചോദ്യപേപ്പർ 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായി സിബിഐ കണ്ടെത്തൽ. വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന ഹിജാബിന്റെ നിയന്ത്രണം പിൻവലിച്ച കർണാടക സർക്കാർ. സ്കൂളുകളിൽ ഹിജാബ്, പൂണൂൽ എന്നിവ ധരിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. 2022 ബിജെപി സർക്കാർ കൊണ്ടുവന്ന വിവാദ ഉത്തരവായിരുന്നു ഇത്. യൂണിഫോമിനെ ബാധിക്കാത്ത വിധത്തിൽ ഹിജാബും പൂണൂലും അണിയാം. സ്കൂളുകളിലും കോളേജിലും പുതിയ ഉത്തരവ് ബാധകമാണ്. ഇന്ത്യയിൽ പഞ്ചസാര കയറ്റുമതിക്ക് നിരോധനം. 30 സെപ്റ്റംബർ വരെയാണ് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി ഇന്ത്യയിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് അറഖ്ചി ഇന്ത്യയിലെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ചർച്ച ബീജിംഗിൽ നടന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി കൂടുതൽ തുറന്നു കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ചർച്ചകൾക്കെത്തിയതെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചൈനയുടെ ഇടപെടൽ അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. തായ്വാൻ വിഷയത്തിലും അമേരിക്കൻ ഉപരോധങ്ങളിലും വിട്ടുവീഴ്ച വേണമെന്ന നിലപാടിലാണ് ചൈന. 2017 ട്രംപ് അവസാനമായി ചൈന സന്ദർശിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ചൈനീസ് സന്ദർശനം നിശ്ചയിച്ചെങ്കിലും ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം വൈകുകയായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചു എന്ന റിപ്പോർട്ടുകൾ യു എ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് യു എയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും രാഷ്ട്രീയ പരിഹാരങ്ങൾക്കുമാണ് യു എ മുൻഗണന നൽകുന്നതെന്ന് യു എ പ്രസിഡന്റിന്റെ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈനാ സന്ദർശനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പ്രശ്നപരിഹാരം കാണുന്നതിനോടാണ് യു എ എന്നും ചേർന്ന് നിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യു എ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ലെന്നും അതൊഴിവാക്കാനാണ് എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളതെന്നും ഡോക്ടർ അൻവർ ഗർഗാഷ്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Studio clock ഇപ്പോൾ സമയം 6:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move. Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 31 degrees Celsius and humidity stands at 54%.
5: Weather update.
7: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ആൻഡ് യെസ് മെയ് മാസം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് വളരെ ചെറിയൊരു മാസമായിരിക്കും. കാരണം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്ന ദിവസങ്ങളുടെ എണ്ണം വളരെ പരിമിതമായിരിക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യങ്ങളിലൊന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, അവധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മെയ് മാസത്തിലെ അടുത്തതിൻ്റെ അടുത്ത ആഴ്ച, എക്സാക്ട്ലി 24 മുതൽ ഒരു നീണ്ട ആഴ്ചത്തെ അവധിയിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. പബ്ലിക് ഹോളിഡേയ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ അലോങ് വിത്ത് ദാറ്റ് പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ തന്നെ അവധി ആ രീതിയിലായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. സോ അറൌണ്ട് സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് അഗെയിൻ സാറ്റർഡേ, സൺഡേ, അങ്ങനെ ആകെ മൊത്തത്തിൽ 9 ദിവസങ്ങളോളം ഇത്തരത്തിലുള്ള ഒരു ലോങ് അവധി നമുക്ക് മുന്നിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതെന്തിൻ്റെ അവധിയാണ്? പെരുന്നാളിൻ്റെ അവധിയാണ്. അപ്പോൾ എന്നാണ് പെരുന്നാൾ, പെരുന്നാൾ എന്നാണ് എന്ന് ഇതുവരെയും നമുക്ക് നിശ്ചയമായിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അറബ് മാസങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും പെരുന്നാളുകളുടെ ആഘോഷങ്ങളുടെ എല്ലാം ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരാറുണ്ട്. ആൻഡ് അതെന്നായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു സാധ്യതകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞ പോലെ ഇത്തവണത്തെ ബലിപ്പെരുന്നാൾ മെയ് 27 ആവാൻ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ അബുദാബിയിലെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം കേട്ടോ. അവർ പറയുന്നതനുസരിച്ച് മെയ് 17 ആയിരിക്കും ദുൽഹജ്ജിൻ്റെ മാസപ്പുറ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മെയ് 27 എന്ന് പറയുമ്പോഴത്തേക്കും വ്യാഴാഴ്ച, മെയ് 21 വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച ദൃശ്യം 3 റിലീസാകുന്നു. അത് കഴിഞ്ഞ് നേരെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പെരുന്നാൾ, യെസ് മെയ് 27 സാധ്യതയുണ്ട്. എന്തായാലും മെയ് 17 ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം, അത് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം, അപ്പോഴും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.

Gossip.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
3: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
6: എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
6: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: You're listening to Home 92.2 FM. Home is a feeling.
8: Back to home, back to home, back to home, back to home.
2: 2026 ഫിഫ വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ ആവേശം കൂടുതൽ കൂട്ടുന്നതിന് വേണ്ടി, യൂഷ്വലി ഞാൻ പറഞ്ഞ സത്യമല്ലേ, കാരണം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിനൊക്കെ ഉണ്ടായിരുന്ന ഒരു ആവേശം പലപ്പോഴും നമ്മുടെ ഇടയിൽ, ഈവൻ ദോ ഹാർഡ് കോർ ഫുട്ബോൾ പ്രേമികളുടെ ഇടയിൽ പോലും നമ്മൾ കാണുന്നില്ല. ഞങ്ങളുടെ ഇവിടുത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്യുന്ന സഹല്, അവന് ഫുട്ബോളിന്റെ ABCD അറിയത്തില്ലെങ്കിലും അവൻ വലിയ ഫുട്ബോൾ ഫാനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവന് പോലും ഒരു ആവേശം തോന്നിക്കുന്നില്ല. അപ്പം ഞാൻ ആകെ ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു. യൂഷ്വലി ഒരു വേൾഡ് ഫുട്ബോൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫിഫേന്റെ വേൾഡ് കപ്പ് അടങ്ങുന്ന സമയത്ത് ആളുകളുടെ ഉള്ളിലും മനസ്സിലും എല്ലാം ആ ഒരു ഫുട്ബോൾ ബ്ലീഡ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ മാറാറുള്ളത്. പക്ഷേ ഇത്തവണ ഈവൻ ദോ ആ ഒരു ഷക്കീറിന്റെ ഒരു സോങ് ഒക്കെ റിലീസായിട്ട് പോലും എവിടെയും അതൊരു വലിയ ഓളം സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തായാലും 2026 ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ്, സാധാരണഗതിയിൽ നമ്മൾ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളിൽ കാണാത്തൊരു പതിവ് ഇത്തവണ വരാൻ വേണ്ടി

0: പോവുകയാണ്. ആൻഡ് അത് അതായത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ടൈം ഷോ, ഒരു ഹാഫ് ഷോ ടൈം കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ വേദിയിൽ. 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വേദിയിൽ ആ ഒരു ഹാഫ് ടൈമിൽ ഒരു ഗംഭീര സംഗീത പരിപാടിയൊക്കെ ആയിട്ട് അതിന്റെ ഹൈപ്പ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആഗോള പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞർ വരികയാണ്. മഡോണ, ഷക്കീറ, പിന്നെ കൊറിയൻ ആരാധകരുടെ സ്വന്തം BTS ഒക്കെ ചേർന്നുകൊണ്ട് ഫിഫയുടെ ലോകകപ്പ് ഫൈനലിലെ ഹാഫ് ടൈമിൽ ഒരു ഷോയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് എന്നാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഫിഫ ആക്ച്വലി ഈ ഫൈനലിന്റെ ഹാഫ് ടൈം ഷോ സംഘടിപ്പിക്കുന്നത്. July 19 ആയിരിക്കും മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഈ ഒരു ഫൈനൽ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം ഒരു വലിയ പുതുമയായിരിക്കും. ഒരു പക്ഷേ ഒരു ഫുട്ബോൾ വേദിയിൽ, ഫുട്ബോളിന് പുറമേ മറ്റൊരു ഒരു ആഗോള കമ്മ്യൂണിറ്റി, ഒരു കലാ കമ്മ്യൂണിറ്റിയെ കൂടി ചേർത്ത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വലിയ പരിപാടിയാകാനാണ് ഈ സംഭവം മാറാൻ വേണ്ടി പോകുന്നത്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
1: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
0: മോഹൻലാൽ, മീന, ആശ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
2: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
0: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ആരോഗ്യ സംരക്ഷണത്തിൽ 30 വർഷത്തിലേറെയായി വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളിക്ലിനിക്.
3: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി, എല്ലാം ഒറ്റക്കുട കീഴിൽ.
0: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
4: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്, JCI accredited lab, accepts all major insurance, ample car parking. For appointments call 04337 9040. New Apollo Polyclinic, legacy built on trust since 1996.

ഈ ലോക സിനിമ പുറത്തിറങ്ങി വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞു. എന്റെ മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ. കാരണം 300 കോടിക്ക് മുകളിലേക്ക്, ഒരു 300 കോടി എന്ന് പറയുന്ന ആ ഒരു റേറ്റൊക്കെ വലിയൊരു ബാരിയറായി കണ്ടിരുന്ന ഒരു സമയത്താണ് ശരിക്കും ഒരു നായിക കേന്ദ്രീകൃതമായിട്ടുള്ള, നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ വരുന്നു. ആൻഡ് ആ ഒരു സിനിമ ഇത്തരത്തിലുള്ള എല്ലാ ബാരിയേഴ്സും കടന്നുകൊണ്ട് അത്രമാത്രം ക്വാളിറ്റിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് മാറുന്നു. 30 കോടി ബജറ്റിൽ വന്ന് 300 കോടി തൂക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ഭയങ്കര കൗതുകത്തോടെ നമ്മൾ നോക്കി കാണുകയാണ് അല്ലേ. ആ സമയത്ത് എല്ലാവരും യൂസ് ചെയ്ത ഒരു ടേം അല്ലെങ്കിൽ ഒരു USB ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ വാമ്പയർ സിനിമയാണെന്ന്. ഈ വാമ്പയർ സിനിമ എന്ന് പറയുന്ന ആ ഒരു ടേം, ഒരു പക്ഷേ ഈ പെട്ടെന്ന് ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാക്കുള ആക്ച്വലി ഒരു വാമ്പയർ ആണ്. പ്രേതങ്ങൾ, സാധാരണ പ്രേതങ്ങൾ, യക്ഷികൾ, അവരെ പോലെ അല്ല ഈ വാമ്പയറുകൾ നമ്മൾ കാണാറുള്ളത്. വാമ്പയറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ് അല്ലെ. അതിനെ വിശദീകരിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നീണ്ടു പോകുന്നതുകൊണ്ട് വേണ്ട ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് വേണ്ട, പിന്നൊരു ദിവസം ആവട്ടെ. യക്ഷി ഇസ് ആക്ച്വലി ഒരു വാമ്പയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. യക്ഷി ഒരു വാമ്പയർ ആണ് ശരിക്കും, അതെ. അപ്പൊ ഈ ചോര കുടിക്കുന്ന ആളുകളൊക്കെയാണ് വാമ്പയറുകൾ. അവർക്ക് പല സ്കില്ലുകൾ ഉണ്ടായിരിക്കും. വവ്വാലായിട്ട് മാറാൻ വേണ്ടി പറ്റും, ഇരുട്ടിലായിരിക്കും വരുന്നത്, അങ്ങനെ പല സ്കില്ലുകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവർക്കൊരു ഫ്രീ പ്രൊമോഷൻ കൊടുക്കാൻ നമ്മൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഈ ട്വിലൈറ്റ് സീരീസിലൊക്കെ വരുന്ന ഹോളിവുഡ് സിനിമകളൊക്കെ ഒരുപാട് വാമ്പയർ സീരീസ് സംസാരിച്ച് അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പോയ ഒരു ഒരു പ്രത്യേക കൈൻഡ് ഓഫ് സിനിമകൾ തന്നെ അക്കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഹിന്ദിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ വാമ്പയർ കൈൻഡ് സിനിമയാണ് ഇതെന്നുള്ള തരത്തിലാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ ലോകയല്ല മലയാളത്തിൽ ഇത്തരത്തിലെ ആദ്യത്തെ വാമ്പയർ പ്രേത പടം കേട്ടോ. അതായത് മലയാളത്തിൽ ആക്ച്വലി അത്തരം ഒരു ക്രെഡിറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ പഴയൊരു പടമുണ്ട്, കൽപ്പന ഹൗസ് എന്ന് പറയുന്ന ഒരു സിനിമ. ഞാൻ ഇന്നാണ് ആ ഒരു സിനിമയെക്കുറിച്ച് അറിയുന്നത്. പി ചന്ദ്രകുമാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കുറേയധികം ആക്ച്വലി ഇപ്പോൾ ഒരു ഒരു സമയത്ത് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പേരുദോഷമുണ്ടല്ലോ, അത് എന്തുതരം പേരുദോഷമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന പടമായിട്ടൊക്കെ പലരും പറഞ്ഞിരുന്ന ഒരു പടമാണ്. പക്ഷേ ഈ സിനിമയാണ് ഒഫീഷ്യലി മലയാളത്തിലെ ആദ്യത്തെ വാമ്പയർ സിനിമ. ഇതിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങി ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് പുതുമുഖങ്ങളാണ് ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ആക്ച്വലി ഒരു ഹോളിവുഡ് സിനിമയായിട്ടുള്ള ഫ്രൈഡേ നൈറ്റ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയുടെ റീമേക്കായിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെഫീഖ് എന്ന് പറഞ്ഞൊരു പുതിയ പുതുമുഖമായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ജോൺ പീറ്റർ എന്ന് പറയുന്നൊരു നടനാണ് അദ്ദേഹം വാമ്പയർ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് 2013 വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കുള 2012 എന്ന് പറയുന്ന ഒരു ചിത്രം ഈ ഒരു വിഭാഗത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അങ്ങനെ 1, 2, 3 വാമ്പയർ പടങ്ങളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി ലോകയല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരുന്നു അറിയോ? ഈ കൽപ്പനാവസ് എന്ന് പറഞ്ഞ പടത്തിന് അന്ന് മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബോളിവുഡ് ഇതിഹാസമായിട്ടുള്ള അനു മാലിക് ആയിരുന്നു. ബോളിവുഡിലെ പ്രശസ്ത സംഗീത സംവിധായകനായിട്ടുള്ള അനു മാലിക്കിന്റെ മലയാള സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവ് കൂടിയായിരുന്നു കൽപ്പന ഹൗസ്. അപ്പം ലോകയ്ക്ക് മുൻപേയും വന്നു പോയ പ്രേതങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവരൊരു വലിയ യൂണിവേഴ്സൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ക്രോസ് ഓവർ പോലൊക്കെ വെക്കുകയാണെങ്കിൽ പല പ്രേതങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരാമല്ലോ. മലയാള സിനിമയിൽ മുൻപ് നമ്മൾ കണ്ടുപോയ ഇപ്പോൾ ഗംഗേച്ചിയെ കൊണ്ടുവരാം. ഗംഗേച്ചി ആകാശഗംഗയിലെ ഗംഗേച്ചി വേണമെങ്കിൽ നമുക്ക് ലോകയുടെ ഒരു യൂണിവേഴ്സിലൊരു ക്രോസ് ഓവർ പോലെ കൊണ്ടുവന്നൂടെ? എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടെ? കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മുടെ വിനയൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ഡാൻസ് കളിക്കുന്ന യക്ഷിയുള്ള യക്ഷിയും ഞാനും, അതിലെ യക്ഷിയൊക്കെ കൊണ്ടുവരാമല്ലോ. ഭയങ്കര രസമുള്ളൊരു പരിപാടി ആയിരിക്കില്ലേ? ഞാനായിട്ട് വെറുതെ ഐഡിയാസ് ഒന്നും കൊടുക്കുന്നില്ല. എന്തായാലും കാരണം ലോക 2 ചാത്തന്മാർ വരും. ചാത്തൻ്റെ ഷൂട്ടിംഗ് ഈ ഡിസംബറിലൊക്കെ തുടങ്ങുമെന്നാണ് ചില ഇൻസൈഡേഴ്സൊക്കെ സൂചിപ്പിക്കുന്നത്. അടുത്ത വർഷം 2027 ഓണം റിലീസായിട്ട് ഒരുപക്ഷെ ചാത്തൻ എത്തും. ടോമിനോ ഏതാണ്ട് 300 something ചാത്തന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അത്രയും വേഷം ചെയ്യാൻ പറ്റില്ലെങ്കിലും 5 or 6 ചാത്തന്മാരായിട്ടെങ്കിലും ടോമിനോ വരുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിടി സതീശൻ മുഖ്യമന്ത്രി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിടി സതീശൻ കേരള മുഖ്യമന്ത്രി. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് വിടി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും കേരളത്തിലെ പൊതുവികാരം മാനിച്ചും വിടി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും വിടി സതീശന് അനുകൂലമായി. നിയുക്ത മുഖ്യമന്ത്രി വിടി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വിടി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മുഖ്യമന്ത്രിയായി തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിക്കും ജനത്തിനും സഹപ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കും നന്ദി അറിയിച്ച വിടി സതീശൻ, തന്നിൽ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം, ഇത് ദൈവീകമായ നിയോഗമെന്നും വിടി സതീശൻ. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരെടുത്തു പറഞ്ഞ അദ്ദേഹം നന്ദി അറിയിച്ചു. എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകും. കോൺഗ്രസിന്റെ പ്രചരണത്തെ നയിച്ചത് രമേശ് ചെന്നിത്തല, തന്റെ നേതാവാണ് അദ്ദേഹം. AICC പ്രവർത്തനം ഏകോപിപ്പിച്ചത് KC വേണുഗോപാൽ. അവർക്കും ഘടകകക്ഷി നേതാക്കൾക്കും AICC നേതാക്കൾക്കും ദീപാദാസ് മുൻഷിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും വിടി സതീശൻ നന്ദി അറിയിച്ചു. UDFിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വികാരാധീനനായി നിയുക്ത മുഖ്യമന്ത്രി വിടി സതീശൻ. മന്ത്രിസഭാ രൂപീകരണം KC വേണുഗോപാലുമായി ആലോചിച്ച് നടത്തും. മന്ത്രിസഭാ ചർച്ചയ്ക്ക് KC കേരളത്തിലെത്തുമെന്നും വിടി സതീശൻ. തനിക്ക് സ്തുതിപാഠകർ വേണ്ട, MLA എപ്പോഴും തന്നെ വിളിക്കാം. ഈ ചുമതല ഏൽപ്പിച്ചതിന് AICC നന്ദിയെന്ന് വിടി സതീശൻ. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വിടി സതീശന് അഭിനന്ദനങ്ങൾ നേർന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വിടി സതീശന് എല്ലാ പിന്തുണയും നൽകും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും KC മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് UDF സർക്കാർ കേരളത്തിലുണ്ടാകും. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയായി വിടി സതീശനെ തെരഞ്ഞെടുത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തി. തന്റെ അതൃപ്തി ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി വിടി സതീശനെ പിന്തുണച്ച് കത്ത് നൽകി രമേശ് ചെന്നിത്തല. നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. കേരളത്തെ നയിക്കാനുള്ള നിയോഗം UDF വിടി സതീശന് നൽകിയതിൽ അതിയായ സന്തോഷമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി. ഹൈക്കമാൻഡ് തീരുമാനത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും AK ആന്റണി. വിടി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് സ്വാഭാവിക നീതിയെന്ന VM സുധീരൻ. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വിടി സതീശനാണ് കേരളത്തിലെ ജനവികാരം മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണിത്. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയ നേതാവാണ് വിടി സതീശൻ. അധികാരത്തിലെത്തുമ്പോൾ അടുത്തുകൂടുന്ന ചങ്ങാതിമാരെ സൂക്ഷിക്കണമെന്നും വിടി സതീശന് VM സുധീരന്റെ ഉപദേശം. സാമുദായിക നേതാക്കൾക്ക് കീഴ്പ്പെടാത്ത നേതാവാണ് സതീശനെന്ന് സുധീരൻ. വിടി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ KC വേണുഗോപാലിന് നിരാശയില്ലെന്ന് KK സുധാകരൻ. KC വേണുഗോപാലിന് ഇനിയും സമയമുണ്ട്. AICC തീരുമാനത്തിൽ വേണുഗോപാൽ സന്തുഷ്ടൻ. ഡൽഹിയിൽ KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. വിടി സതീശന് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം. ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും കേരള ജനതയ്ക്കൊപ്പം ലീഗും അത് അംഗീകരിക്കുന്നുവെന്ന് പാണക്കാട് സാധിക് അലി ശിഹാബ് തങ്ങൾ. ലീഗിന്റെ അഭിപ്രായം അറിയാനായി ഇന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ചിരുന്നുവെന്നും തങ്ങളുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞുവെന്നും ലീഗ് നേതൃത്വം. ലീഗിന്റെ മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും മുസ്ലിം ലീഗ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വിടി സതീശനെ തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി ജീസുകുമാരൻ നായർ. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് വിടി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടതെന്നും സുകുമാരൻ നായർ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPM സംസ്ഥാന സമിതിയിലാണ് തീരുമാനമെടുത്തത്. 10 വർഷം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന CPM സംസ്ഥാന സമിതിയിലായിരുന്നു തീരുമാനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിടി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ CPM തീരുമാനമെടുത്തത്. തളിപ്പറമ്പിൽ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്ന വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. ഹിജാബ് നിയന്ത്രണം പിൻവലിച്ച കർണാടക സർക്കാർ സ്കൂളുകളിൽ ഹിജാബ്, പൂണൂൽ എന്നിവ ധരിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. 2022 ബിജെപി സർക്കാർ കൊണ്ടുവന്ന വിവാദ ഉത്തരവായിരുന്നു ഇത്. യൂണിഫോമിനെ ബാധിക്കാത്ത വിധത്തിൽ ഹിജാബും പൂണൂലും അണിയാം. സ്കൂളുകളിലും കോളേജുകളിലും പുതിയ ഉത്തരവ് ബാധകമാണ്. ബിജെപി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ചിരുന്ന ഹിജാബ് നിയന്ത്രണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചുവെന്ന റിപ്പോർട്ടുകൾ യുഎഇ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും രാഷ്ട്രീയ പരിഹാരങ്ങൾക്കുമാണ് യുഎഇ മുൻഗണന നൽകുന്നതെന്ന് യുഎഇ പ്രസിഡന്റിന്റെ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പ്രശ്നപരിഹാരം കാണുന്നതിനോടാണ് യുഎഇ എന്നും ചേർന്ന് നിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുഎഇ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ലെന്നും അത് ഒഴിവാക്കാനാണ് എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളതെന്നും അൻവർ ഗർഗാഷ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

ഈ പശ്ചിമേഷ്യയിലെ ഈ ഒരു മേഖലയിൽ നിലനിന്ന സംഘർഷങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെയൊക്കെ പലതരത്തിൽ ബാധിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൽ എസ്പെഷ്യലി എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള, തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചില ക്രൈസിസ് ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഒരു നാടിൻ്റെ മുന്നേറ്റത്തോടൊപ്പം തന്നെ മുന്നേറുകയാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആഘാതം അത് നിലവിൽ പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് ചെലവുകൾ കൂടുതലുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കുട്ടികളുടേതായിട്ടുള്ള വിദ്യാഭ്യാസ ചെലവുകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പലരുടെയും ഏറ്റവും വലിയ പരിഭവങ്ങളിലൊന്ന് തന്നെ അത് തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ ഒരു തീരുമാനം വരാൻ വേണ്ടി പോകുന്നു. അതായത് യു എയിലെ സ്കൂൾ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുള്ള പേരൻസിന് ഇളവുകളും പേയ്മെന്റ് പ്ലാനുകളും ഒക്കെ പല സ്കൂളുകളും അവരുടേതായ രീതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് വലിയൊരു നല്ല തീരുമാനമാണ്. കാരണം നമുക്കറിയാം ഈ ഒരു സമയത്ത് പലപ്പോഴും നമുക്ക് ഈയൊരു നാടിനോടൊപ്പം നമ്മൾ അത്രമാത്രം ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഈ നാട് നമ്മുടെ പോറ്റമ്മ നാടാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടി അവസരങ്ങളുടെ ഒരു വലിയ കലവറ നമുക്ക് മുന്നിലേക്ക് തുറന്നു വെച്ച നാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു നിലവിലെ സാഹചര്യത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ യു എയിലെ പേരൻസിനൊക്കെ ആശ്വാസമായിട്ടാണ് സ്കൂളുകളുടെ ഒരു പുതിയ തീരുമാനം. ജോലി നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞവർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് ഫീസ് അടയ്ക്കുന്നതിന് എളുപ്പത്തിലുള്ള പ്ലാനുകൾ സ്കൂളുകൾ ഇപ്പോൾ നിലവിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതത് സ്കൂളുകളുമായിട്ട് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുമൊക്കെ ആയിട്ട് ഒന്നത് ആ ഒരു വിഷയങ്ങളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. ആൻഡ് ഓഫ്കോഴ്സ് കൺവീനിയൻ്റ്ലി ഓരോരുത്തർക്കും അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് ആയിരിക്കുമല്ലോ, അങ്ങനെ ഏകപക്ഷമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അത് സെറ്റൗട്ട് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇളവുകളും കാര്യങ്ങളുമൊക്കെ ഈ സമയത്ത് സ്കൂളുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് എടുക്കാം എന്നാണ് പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത്. Trending song of the hour.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

ഈ അമേരിക്കൻ മോസ്റ്റ് ഹോണ്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടി വി ഷോസ് പണ്ട് ഒരു കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ആളുകൾക്ക് എപ്പോഴും ഈ ഭയപ്പെടുത്തുന്ന സംഗതികളോട്, പ്രേതങ്ങളോട്, പ്രേതപ്പടങ്ങളോട്, ആൻഡ് നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു പ്രേത വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞു വരത്താൻ, അടഞ്ഞു കിടക്കുന്ന വർഷങ്ങളായിട്ട് ആൾ താമസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞു വരത്താനും, ആൻഡ് പല ആളുകളുടെ പല വേർഷൻ ഓഫ് കഥകൾ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള താല്പര്യമുള്ള ആളുകളാണ്. നമുക്ക് എല്ലാ എപ്പോഴും അങ്ങനെ ആ ഒരു കോൺസ്പിറസികളോട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടല്ലോ. അത്തരത്തിൽ ഈ ഒരു അമേരിക്കൻ ഷോയെ പോലെ കേരളത്തിൽ ഒരുപാട് ഷോസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടി വി ഷോ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. കേരളത്തിലെ പലയിടത്തുമുള്ള ഇങ്ങനത്തെ സസ്പീഷ്യസ് ആയിട്ടുള്ള സംഗതികളൊക്കെ എടുത്തിട്ട് അതിനൊരു ഭയങ്കര പരിപാടിയാക്കി മാറ്റിയിട്ടുള്ള ആ ഒരു സംഭവം കണ്ടവരൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അന്ന് അവരുടെയൊക്കെ സ്ഥിരം വേട്ടമൃഗങ്ങളായിരുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ചില സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നൊസ്റ്റാൾജി അടിച്ചു. ഒരുപക്ഷെ നൊസ്റ്റാൾജി അടിക്കുന്ന കാര്യമായിരിക്കില്ല പ്രേത ബംഗ്ലാവ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ എന്നിരുന്നാലും ആ പേര് കേൾക്കുമ്പോൾ ഓ ശരിയാ, പണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരോട് അവിടെ പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ഇറങ്ങിയില്ല, ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. അങ്ങനെയുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി അവിടെ ചെന്ന് കയറിയിട്ടുള്ള സാഹസികന്മാരായിട്ടുള്ള വിരുന്നന്മാരൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും കേരളത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഹോണ്ടഡ് പ്ലേസുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ പറയാം. അവിടേക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ ആളുകൾ ആരും ധൈര്യം കാണിക്കാറില്ല, ഈവൻ പകല് പോലും പോകാൻ ധൈര്യം കാണിക്കാറില്ല എന്നാണ് പറയുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ പേരുകളൊന്ന് സുമതി വളവ് തന്നെയാണ് കേട്ടോ. സുമതി വളവ് എന്ന് പറഞ്ഞ പേരിൽ ഒരു സിനിമ വന്നു, സിനിമ റിലീസായി, ആൻഡ് അതിനുശേഷം ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം വലിയ വിവാദമൊക്കെ ഉണ്ടായി. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ സുമതി വളവ് എന്ന റിയൽ പ്ലേസ് ഇപ്പോഴും ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ടാണ് കാണാറുള്ളത്. രാത്രിയിൽ ഒരു സ്ത്രീയുടെ ആത്മാവിനെ കണ്ടെന്ന കഥകൾ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. മൂടൽമഞ്ഞ് നിറഞ്ഞ റോഡ് അത് കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. സുമതി വളവിൻ്റെ ആ ഒരു ഏരിയയിലേക്കുള്ള ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഉള്ളവർക്ക് അറിയാം. അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള ഒരു സ്ഥലമാണ് ബോണക്കാട് ബംഗ്ലാവ്. ബ്രിട്ടീഷ് കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടൊരു ബംഗ്ലാവാണ്. അവിടെ ഒരു മരിച്ച കുഞ്ഞിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള കഥകൾ ഇന്നും പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. മാത്രമല്ല രാത്രികാലങ്ങളിൽ ഒരു പ്രത്യേക ശബ്ദവും വിളിച്ചവും ഒക്കെ കാണാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അത്തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞത് ബംഗ്ലാവുകളോ ഗേറ്റ് വേസോ ഒക്കെ ആണെങ്കിൽ ഒരു ചെയിൻ ട്രീ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് കരിന്തണ്ടന്റെ ആത്മാവിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ചങ്ങല കെട്ടിയിട്ടതാണെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. വയനാട്ടിലെ ലക്കടി ഗേറ്റ് വേ ശബ്ദവും വിളിച്ചൊക്കെ കാണാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അത്തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞത് ബംഗ്ലാവുകളോ ഗേറ്റ് വേസോ ഒക്കെ ആണെങ്കിൽ ഒരു ചെയിൻ ട്രീ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് കരിന്തണ്ടന്റെ ആത്മാവിനെ

0: ചോദിച്ചു കഴിഞ്ഞാലും പറയുന്ന പ്രേത കഥകളിൽ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പറയുന്ന കഥകളിൽ ഒന്ന് തന്നെയാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് കറുത്ത നിഴൽ രൂപങ്ങളെ രാത്രി അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്, ആ ഒരു ഹൈമാവതി കുളത്തിനരികിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്നൊക്കെയുള്ള കഥകൾ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞ് എൻ്റെ ജൂനിയേഴ്സ് പറഞ്ഞ് ഒക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ഒരു തിരുവനന്തപുരം ആ ഒരു ചുറ്റുവട്ടത്ത് വരുന്നതായതുകൊണ്ട് കൂടുതൽ ഞങ്ങൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള കഥകളാണ്. പിന്നെ അത്തരത്തിലുള്ള ഒരു ഒരു ഒരു ഒരു സുപ്രസിദ്ധ ആത്മാക്കളൊന്നാണ് വടുതല മത്തായിയുടെ ആത്മാവ്. വടുതല മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് അലഞ്ഞ് തിരിയുന്നുണ്ട് എന്ന് പേടിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, പേരണ്ടൂർ എന്ന് പറയുന്ന പേരണ്ടൂർ കനാല്. പിന്നെ തൃശ്ശൂർ ഫോറസ്റ്റിന് അങ്ങനെ ഒരു കഥയുണ്ട്, അതറിയോ? ഇപ്പോൾ തൃശ്ശൂരുകാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കും, പക്ഷേ തൃശ്ശൂരിന് പുറത്തുള്ളവർക്ക് അത്രമാത്രം ഫെമിലിയർ ആയിരിക്കില്ല. സൂര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ആ തൃശ്ശൂർ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേക വനപ്രദേശം മറ്റൊരു ഭാവം കൈവരിക്കുമെന്നും വിചിത്ര അനുഭവങ്ങളെക്കുറിച്ചുള്ള കഥകൾ വളരെ സാധാരണമാണ്. അതിനിടയിൽ ഈ ടൈം ട്രാവൽ സംഭവിക്കപ്പെടും, അല്ലെങ്കിൽ ടൈം ലൂപ്പിനകത്ത് അകപ്പെടും എന്ന് വരെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് സംഭവം അധ്യായം എന്ന് പറഞ്ഞ പടം കണ്ടപ്പോൾ അതിനകത്ത് ആ ഒരു കാട് പ്രദേശമൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്തത് ഈ തൃശ്ശൂർ ഫോറസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകളാണ്, അവിടുത്തെ ചില പ്രേത കഥകളുടെ അംശങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെയാണ് മോറിസ് ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു ബംഗ്ലാവ്. അത് ഒരു മോറിസ് ബംഗ്ലാവിൻ്റെ സ്റ്റോറീസും ഇങ്ങനെ കുറേ പ്രേത കഥകൾക്കിടയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലെല്ലാ കഥകളും എന്താണ് പ്രേതം, എവിടെ നിന്നാണ് പ്രേതം, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ആരുടെയെങ്കിലും ഒരു കഥ ഉണ്ടായിരിക്കും, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ആ നിഴലോ രൂപമോ ഒക്കെ ആരെങ്കിലും ഒക്കെ കണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കും. ആൻഡ് അത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് കൈമാറി അതൊരു കംപ്ലീറ്റ് പ്രേത ഇടമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇത്തരം ഏരിയാസാണ് ആക്ച്വലി ഈ ഒരു ലിസ്റ്റിൽ ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ, ഈ സ്ഥലങ്ങളൊക്കെയാണ് ആക്ച്വലി ഞാൻ കണ്ടെത്തിയ കേരളത്തിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസുകൾ. ഇനി ഇതല്ല, ഇതിനപ്പുറത്തേക്കുള്ള പ്രേത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്കത് പരിഗണിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും നല്ല പ്രേതം ആരാണെന്ന് അറിയാം, നമുക്കൊരു കോമ്പറ്റീഷനൊക്കെ നടത്താം, ഒരു റിയാലിറ്റി ഷോ തന്നെ നമുക്ക് നടത്തി കളയാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
0: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
1: ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 800-6624.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling. You

ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറ് ഏതാണെന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയും റോൾസ് റോയ്സ്. പക്ഷേ പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, റോൾസ് റോയ്സ് ഓഫ് കോഴ്സ് ഒരു ബ്രാൻഡാണ്, അതെല്ലാവർക്കും അറിയാം. റോൾസ് റോയ്സിന്റെ ഏത് മോഡലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇരുത്തി ആലോചിക്കാൻ വേണ്ടി നോക്കും. കാരണം റോൾസ് റോയ്സ് എന്ന് പറയുന്നത് ഒരു പ്രൗഢിയുടെ ചിഹ്നമായിട്ട് പലരും കൊണ്ടു നടക്കുന്ന ഒരു ബ്രാൻഡാണ്, ഓഫ് കോഴ്സ് ഒരു ബ്രാൻഡ് നെയിമാണ്. ആൻഡ് ആ ഒരു ബ്രാൻഡിന്റെ ഒരു കാർ അക്വയർ ചെയ്യണമെങ്കിൽ പോലും പലവിധങ്ങളായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള പല കഥകളിലൂടെ തന്നെയാണ് അതിനും ഈ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഓഫ് കോഴ്സ് പ്രൈസിംഗിലാണെങ്കിൽ തന്നെയും റോൾസ് റോയ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ റോൾസ് റോയ്സിൽ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിലയുള്ള മോസ്റ്റ് കോസ്റ്റ്ലി കാർ ഏതാണ് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല, റോൾസ് റോയ്സിന്റെ ഒരു മോഡലാണ് ലാ റോസ് നോയറെ എന്ന് പറയുന്നത്. ലാ റോസ് നോയർ ഡ്രോപ്പ് ടെയിൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് റോൾസ് റോയ്സിന്റെ. ലാ റോസ് നോയർ ഡ്രോപ്പ് ടെയിൽ എന്ന് പറയുന്ന മോഡലാണ് ഈ രാജാവ്, ഒരേ ഒരു രാജാവ്, റോൾസ് റോയ്സിൽ തന്നെ ഏറ്റവും വില കൂടിയ കാർ കേട്ടോ. അതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $30 million ആണ്. അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഇന്നത്തെ നിലവാരം അനുസരിച്ച് ഏറെക്കുറെ ഒരു 250 crore rupees മോഡൽ വരുന്നു കൂട്ടിക്കോ. ഇത് പക്ഷേ ഇതിന് ഏറ്റവും വലിയ പെക്യൂരിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർ ലോകത്ത് വെറും 4 മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു മോഡലിൽ നിലവിൽ 4 മാത്രമേ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രമാത്രം കോസ്റ്റ്ലി ആയിട്ടാണ് ഈ ഒരു കാറിനെ പരിഗണിക്കുന്നത് തന്നെ. കോടികൾ വിലയുള്ള ഒരു രാജകീയ യാത്ര സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാർ ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്തു.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: VT സതീശൻ മുഖ്യമന്ത്രി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും കേരളത്തിലെ പൊതുവികാരം മാനിച്ചും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും വി.ഡി. സതീശന് അനുകൂലമായി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മുഖ്യമന്ത്രിയായി തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിക്കും ജനത്തിനും സഹപ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കും നന്ദി അറിയിച്ച വി.ഡി. സതീശൻ, തന്നിൽ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം, ഇത് ദൈവീകമായ നിയോഗമെന്നും വി.ഡി. സതീശൻ. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരെടുത്ത് പറഞ്ഞ അദ്ദേഹം നന്ദി അറിയിച്ചു. എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകും. കോൺഗ്രസിന്റെ പ്രചരണത്തെ നയിച്ചത് രമേശ് ചെന്നിത്തല, തന്റെ നേതാവാണ് അദ്ദേഹം. AICC പ്രവർത്തനം ഏകോപിപ്പിച്ചത് കെ.സി. വേണുഗോപാൽ. അവർക്കും ഘടകകക്ഷി നേതാക്കൾക്കും AICC നേതാക്കൾക്കും ദീപാദാസ് മുൻഷിക്കും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും വി.ഡി. സതീശൻ നന്ദി അറിയിച്ചു. യുഡിഎഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വികാരാധീനനായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മന്ത്രിസഭാ രൂപീകരണം കെ.സി. വേണുഗോപാലുമായി ആലോചിച്ച് നടത്തും. മന്ത്രിസഭാ ചർച്ചയ്ക്ക് കെ.സി. കേരളത്തിലെത്തുമെന്നും വി.ഡി. സതീശൻ. തനിക്ക് സ്തുതിപാഠകർ വേണ്ട, എം.എൽ.എമാർക്ക് എപ്പോഴും തന്നെ വിളിക്കാം. ഈ ചുമതല ഏൽപ്പിച്ചതിന് AICCക്ക് നന്ദിയെന്ന് വി.ഡി. സതീശൻ. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ നേർന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP. വി.ഡി. സതീശന് എല്ലാ പിന്തുണയും നൽകും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും കെ.സി. മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് യു.ഡി.എഫ് സർക്കാർ കേരളത്തിലുണ്ടാകും. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തി. തന്റെ അതൃപ്തി ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശനെ പിന്തുണച്ച് കത്ത് നൽകി രമേശ് ചെന്നിത്തല. നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. കേരളത്തെ നയിക്കാനുള്ള നിയോഗം യു.ഡി.എഫ് വി.ഡി. സതീശന് നൽകിയതിൽ അതിയായ സന്തോഷമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ.കെ. ആന്റണി. ഹൈക്കമാൻഡ് തീരുമാനത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും എ.കെ. ആന്റണി. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് സ്വാഭാവിക നീതിയെന്ന വി.എം. സുധീരൻ. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശനാണ് കേരളത്തിലെ ജനവികാരം മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണിത്. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയ നേതാവാണ് വി.ഡി. സതീശൻ. അധികാരത്തിലെത്തുമ്പോൾ അടുത്തുകൂടുന്ന ചങ്ങാതിമാരെ സൂക്ഷിക്കണമെന്നും വി.ഡി. സതീശന് വി.എം. സുധീരന്റെ ഉപദേശം. സാമുദായിക നേതാക്കൾക്ക് കീഴ്പ്പെടാത്ത നേതാവാണ് സതീശനെന്ന് സുധീരൻ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ കെ.സി. വേണുഗോപാലിന് നിരാശയില്ലെന്ന് കെ. സുധാകരൻ. കെ.സി. വേണുഗോപാലിന് ഇനിയും സമയമുണ്ട്. AICC തീരുമാനത്തിൽ വേണുഗോപാൽ സന്തുഷ്ടൻ. ഡൽഹിയിൽ കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. വി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം. ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും കേരള ജനതയ്ക്കൊപ്പം ലീഗും അത് അംഗീകരിക്കുന്നുവെന്ന് പാണക്കാട് സാധിക് അലി ശിഹാബ് തങ്ങൾ. ലീഗിന്റെ അഭിപ്രായം അറിയാനായി ഇന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ചിരുന്നുവെന്നും തങ്ങളുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞുവെന്നും ലീഗ് നേതൃത്വം. ലീഗിന്റെ മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും മുസ്ലിം ലീഗ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർ. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടതെന്നും സുകുമാരൻ നായർ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPM സംസ്ഥാന സമിതിയിലാണ് തീരുമാനമെടുത്തത്. 10 വർഷം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന CPM സംസ്ഥാന സമിതിയിലായിരുന്നു തീരുമാനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ CPM തീരുമാനമെടുത്തത്. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്ന വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. ഹിജാബ് നിയന്ത്രണം പിൻവലിച്ച കർണാടക സർക്കാർ. സ്കൂളുകളിൽ ഹിജാബ്, പൂണൂൽ എന്നിവ ധരിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. 2022 BJP സർക്കാർ കൊണ്ടുവന്ന വിവാദ ഉത്തരവായിരുന്നു ഇത്. യൂണിഫോമിനെ ബാധിക്കാത്ത വിധത്തിൽ ഹിജാബും പൂണൂലും അണിയാം. സ്കൂളുകളിലും കോളേജുകളിലും പുതിയ ഉത്തരവ് ബാധകമാണ്. BJP സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ചിരുന്ന ഹിജാബ് നിയന്ത്രണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചുവെന്ന റിപ്പോർട്ടുകൾ UAE വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും രാഷ്ട്രീയ പരിഹാരങ്ങൾക്കുമാണ് UAE മുൻഗണന നൽകുന്നതെന്ന് UAE പ്രസിഡന്റിന്റെ ഉപദേശകൻ ഡോ അൻവർ ഗർഗാഷ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പ്രശ്നപരിഹാരം കാണുന്നതിനോടാണ് UAE എന്നും ചേർന്ന് നിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. UAE ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ലെന്നും അതൊഴിവാക്കാനാണ് എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളതെന്നും അൻവർ ഗർഗാഷ്. 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

നാട്ടിലേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ ആക്ച്വലി ടിക്കറ്റ് റേറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ടായിരിക്കും. കാരണം ഈ 10 ദിവസമൊക്കെ ലീവ് വരുന്നുണ്ടെന്ന് കരുതിയിട്ട് ടിക്കറ്റ് റേറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് നാട്ടിൽ പോയിട്ട് വരാം, 10 ദിവസം ഉണ്ടല്ലോ എന്നൊക്കെ കരുതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കൂടെ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന ആ ഒരു മൂഢം കളയുന്ന തരത്തിലേക്കുള്ള റേറ്റ് ഹൈക്ക് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മേഖലയിൽ, എയർലൈൻസ് മേഖലയിൽ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ ആ കൂട്ടത്തിൽ വെള്ളിടി പോലെ കുറച്ചധികം പുതിയ വാർത്തകൾ കൂടി കടന്നു വരുന്നുണ്ട്. കാരണം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഇൻ്റർനാഷണൽ സർവീസുകളിൽ ഏതാണ്ട് കുറേയധികം നിയന്ത്രണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് എയർ ഇന്ത്യ. കാരണം സ്പെഷ്യലി ഈ ഒരു ഫ്യുവൽ റേറ്റിലുള്ള ഒരു ഹൈക്കും പിന്നെ വ്യോമപാത നിയന്ത്രണങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ആഗോളതലത്തിലെ ഈ ഒരു പ്രതിസന്ധികളെയൊക്കെ കാരണം അതിനെയൊക്കെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ എയർ ഇന്ത്യ താൽക്കാലികമായിട്ടുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരികയാണ്. 2026 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഈ ഒരു മാറ്റങ്ങൾ ബാധകമാകുമെന്ന് കമ്പനി ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ നിലനിൽക്കുന്ന ആ ഒരു എയർ സ്പേസ് റെസ്ട്രിക്ഷൻസ് പിന്നെ ജെറ്റ് ഫ്യൂൾ പ്രൈസസിൻ്റെ ആ ഒരു റെക്കോർഡ് വർധനയൊക്കെയാണ് ഇതിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കമ്പനിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ആൻഡ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ശരിക്കും ആക്ച്വലി നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലേക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ വർഷത്തിൽ യാത്ര ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സ്കെയറി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു കാണുന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ, ഒരു ഹൈക്ക്ഡ് റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ശരാശരി ഇപ്പോൾ ഒരു 1-way ട്രിപ്പിന് 2,000 dirhams എന്നൊക്കെ പറയുന്നത് അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരും മാസങ്ങളിൽ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് 2,000 കിട്ടിക്കഴിഞ്ഞാൽ അത് ശരാശരി ഓക്കെ നല്ല ഫെയർ റേറ്റ് ആണ്, നമുക്ക് പോകാം നമ്മൾ ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് എയർലൈൻ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മളീ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും അധികം സന്തോഷം, ഏറ്റവും അധികം സമാധാനങ്ങൾ ഒന്നൊരു വെളിപ്പാടകലെ നമുക്കൊരു ചെറിയ പൈസയ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് ഒരു 4 മണിക്കൂറിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നാട്ടിൽ വിളിക്കുന്ന സമയത്തൊക്കെ പറയുന്നത്. അതായത് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് പുനലൂരിലേക്ക് എൻ്റെ നാട്ടിലേക്ക് കാർ ഓടിച്ച് വരുന്ന അത്രയും സമയം വേണ്ട ഇപ്പോൾ UAE നിന്ന് ദുബായിൽ നിന്ന് എനിക്ക് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അത്തരത്തിൽ നമ്മളത്രയും ആ ഒരു കൺവീനിയൻസ് നമ്മളെ നമുക്ക് തരുന്ന സമാധാനം വളരെ വളരെ വലുതാണ് ആക്ച്വലി. ആ ഒരു സമാധാനം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, റേറ്റ് ഹൈക്ക് ഒക്കെ കുറയട്ടെ അല്ലേ, റേറ്റ് കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രത്യാശിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
6: Presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: സിനിമ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ. എനിവേ, എന്തായാലും ആ സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ട് മാറിയിരിക്കുന്ന റിയ ഷിബു ആക്ച്വലി വീണ്ടും തമിഴിലേക്ക് അല്ലാണ്, വീണ്ടും എന്ന് പറയാൻ കാരണം പുള്ളിക്കാരിയാണ് തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത റെക്കോർഡ് സ്വന്തമായിട്ടുള്ള ആള് കേട്ടോ. കാരണം വീര ധീര സൂരൻ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിയാൻ വിക്രമിന്റെ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പോഴേ വിക്രമിന്റെ നായികയായിട്ടാണ് ചിയാൻ 63 ആനന്ദ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലേക്ക് റിയ ഷിബു എത്തിയിരിക്കുന്നത്. അപ്പോൾ ആൾ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഭാഗമാകുന്ന വിവരം ഔദ്യോഗികമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. ആൻഡ് ഇരുമുഖൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം വിക്രമും സംവിധായകൻ ആനന്ദ് ശങ്കറും വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. അപ്പോൾ ചിത്രത്തിന്റെ ഈ പ്രീ പ്രൊഡക്ഷൻ ജോലികളൊക്കെ ഇങ്ങനെ പൂർത്തിയായി വരുന്നു. ആൻഡ് ഉടനെ തന്നെ സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് കണിയറ പ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മലയാള സിനിമയ്ക്ക് പണ്ടുണ്ടായിരുന്നൊരു പേരുണ്ടല്ലോ, അതായത് പണ്ടെന്നല്ല ഇപ്പോഴും ഏറ്റവും മികച്ച ടാലന്റുകളെ പ്രത്യേകിച്ച് നായികമാരുടെ കാര്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫാക്ടറിയാണ് മലയാള സിനിമയെന്ന്. ഇപ്പോൾ നയൻതാരയാവട്ടെ, അസിനാവട്ടെ, കീർത്തി സുരേഷ് ആവട്ടെ, അങ്ങനെ എത്രയോ താരങ്ങൾ മലയാളത്തിൽ നിന്നും വന്ന് മറ്റ് ഭാഷകളിലേക്ക് ചേക്കേറി വലിയ താരങ്ങളായി മാറിയവർ എത്രയോ പേരാണ് അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഇനി ഒരു വലിയ ബിഗ് നെയിമായിട്ട് റിയ ഷിബുവിന്റെ പേരും മാറിയേക്കാം.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ on Home 92.2 FM.
4: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degree swandhamakkam. Admissions are now open.
5: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
6: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
5: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
7: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
5: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് ACA JM ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
9: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പക്ഷേ പോകുന്നതിന് മുൻപേ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം. കാരണം ഈ കാലാവസ്ഥ മാറുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മുടെയൊക്കെ സമ്പർക്കം, നമ്മൾ പലയിടത്തു നിന്നും വരുന്ന പല ആളുകളുമായിട്ടൊക്കെ ഓഫീസ് സ്പേസുകളാവട്ടെ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലാവട്ടെ ഒക്കെ തന്നെ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു പ്രതിരോധത്തിന്റെ, നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റീൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കുക. സോ കോഷ്യസ് ആയിട്ടിരിക്കുക. അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് മുതൽ പനി ആരംഭിക്കുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു സെർട്ടൈൻ ഉപദേശമായിട്ട് വേണമെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. കാരണം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ആരോഗ്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മുടെ ഏറ്റവും വലിയ ചൂട് ആരോഗ്യമാണേ. അപ്പോൾ എന്തായാലും നാളെ വീക്കെൻഡ് അല്ലേ, നാളെ വൈകുന്നേരത്ത് വീണ്ടും 5 മണിക്ക് നമുക്ക് കേട്ടുമുട്ടാം. ഷോ ദാറ്റ് ടിൽ ദെൻ, ദിസ് ഈസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയത് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
3: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degree swandhamakam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling. Kukra!

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല അമ്പാടിച്ചൊരു തവളക്കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ
0: മടികൊടു തടി കിട്ടാൻ ഒരു മിട്ട നടക്കല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടി നടന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ട്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degrees vandavakam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.